0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 22 ശനിയാഴ്ച. കൊലവർഷം 1202, ചിങ്ങമാസം 6 തൃക്കേട്ട നക്ഷത്രം. പ്രശസ്ത ടെന്നീസ് താരം ആർതർ ആഷ് പറഞ്ഞ ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് ആരംഭിക്കാം. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് തുടങ്ങുക. കയ്യിലുള്ളത് ഉപയോഗിക്കുക. ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. കൂടുതൽ പണമോ സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ ഒത്തുവരുമ്പോൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ച് കാത്തിരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പെർഫെക്റ്റ് സമയം വരണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ വിഭവങ്ങൾ വെച്ച് ഇന്ന് മുതൽ തന്നെ ആ കൊച്ചു സ്വപ്നത്തിനായി ശ്രമിച്ചു തുടങ്ങുക. വലിയ വിജയങ്ങൾക്കെന്നും ചെറിയ തുടക്കങ്ങളാണ് ഉള്ളത്. എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേരിക്കുക അഹല്യ FM 90.4.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.

എന്ന് കവി പാടിയിട്ടുള്ളത്. ലോകമാകുന്ന തറവാട്ടിലെ കുടുംബക്കാരാണ് സകല ചരാചരങ്ങളും. അവയിൽ കരയിലെ ഏറ്റവും വലിയ മൃഗമായ ആന മുതൽ കാട്ടിലെ രാജാവായ സിംഹം കൂടാതെ മാൻ, വളരെ ചെറിയ തുമ്പികൾ, പക്ഷികൾ, പുഴുക്കൾ എല്ലാവരുമുണ്ട്. ഇവയെല്ലാം ചേരുന്നതാണ് നമ്മുടെ പ്രകൃതി മനോഹരി. ഈ പ്രകൃതി തന്നെ നമുക്ക് ധാരാളം പാഠങ്ങൾ പല ജീവിതങ്ങളിലൂടെ കാട്ടിത്തരുന്നു. ഇക്കൂട്ടത്തിൽ ഏറ്റവും സവിശേഷതയുള്ള ജീവി മനുഷ്യനാണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയും തിരിച്ചറിവും ഉള്ള ജീവിയും മനുഷ്യരാണ്. ചിലന്തി, അണ്ണാൻ, എറുമ്പുകൾ, വൃക്ഷങ്ങൾ, പുഴകൾ, ഇവയെല്ലാം ഓരോരോ അർത്ഥങ്ങളിൽ വലിയ ജീവിത സന്ദേശം നൽകുന്നുണ്ട്. ട്രൈ ആൻഡ് ട്രൈ, യു വിൽ വിൻ അറ്റ് ലാസ്റ്റ്. ധാരാളം വീഴ്ചകളിൽ പതകാതെ ക്ഷമയോടെ തന്റെ വല നെയ്യുക എന്ന കർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ചിലന്തി, ഈ ഒരു തത്വമാണ് നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്നത്. അവസാനം നിരവധി പരാജയങ്ങൾക്കും വീഴ്ചകൾക്കും ശേഷം അതിമനോഹരമായ വല നെയ്ത് അത് അതിന്റെ ലക്ഷ്യം നേടുന്നു. നമുക്ക് എറുമ്പുകളുടെ കാര്യം നോക്കാം. അവ തന്റെ ശരീരത്തിന്റെ ഇരട്ടി ഭാരമുള്ള ധാന്യ മണികൾ വറുതിക്കാലത്തേക്ക് തന്റെ കോളനിയിൽ സംഭരിച്ചു വെക്കുന്നു. വരിവരിയായി അനുസരണയോടെ തന്റെ കർത്തവ്യം നിർവഹിക്കുന്ന ഉറുമ്പുകൾ പകർന്നു തരുന്നത് വലിയൊരു ജീവിത പാഠമാണ്. പ്രളയകാലത്തെ കാട്ടിലെ മറ്റു ജീവികൾ വിശന്നു വലയുമ്പോൾ ഉറുമ്പുകൾ അവയുടെ കോളനിയിൽ സുഖമായി ഭക്ഷിച്ച് സുഖിച്ചു കഴിയുന്നു. സമ്പത്ത് കാലത്ത് തൈപത്തു വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തു തിന്നാം എന്ന തത്വമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഇനി അണ്ണാൻ നൽകുന്ന പാഠം എന്താണെന്ന് നോക്കാം. നമ്മുടെ കുലമോ വലിപ്പമോ ശക്തിയോ അല്ല, മറിച്ച് മനോഭാവമാണ്, അതായത് ആറ്റിറ്റ്യൂഡ്, വിജയത്തിന് കാരണമാകുന്നത്. അണ്ണാൻ കുഞ്ഞിനും തന്നാലായതെന്ന തത്വമാണ് ഇതിലുള്ളത്. ശരിയായ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഏത് കാര്യവും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. കരയിലെ ഏറ്റവും വലുതും ശക്തനുമായ ജീവി ആനയാണ്. എന്നാൽ കാട്ടിലെ രാജാവാകട്ടെ സിംഹവും. ആനയ്ക്ക് അതിന്റെ വലിപ്പം അറിയില്ല.

എന്ന് പറയുന്നു. അവനവനിലുള്ള ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കിയില്ലെങ്കിൽ മികച്ച അവസരങ്ങൾ നഷ്ടമാകും എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അവനവനിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ മനസ്സിലാക്കി അവയെ പ്രോത്സാഹിപ്പിച്ചാൽ ആർക്കും അവരവരുടെ കർമ്മ മേഖലകളിൽ രാജാവാകാൻ സാധിക്കും. മരങ്ങൾ ഏറെ കായ്ഫലമുണ്ടാകുമ്പോൾ അതിൻ്റെ കൊമ്പുകൾ താഴ്ത്തി എളിമ കാട്ടി നമ്മെ കാട്ടിത്തിരുന്നു. വിജയങ്ങളിൽ അഹങ്കരിക്കാതെ എളിമയോടെ ജീവിക്കണമെന്ന് മരങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുഴകളാകട്ടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് സാഗരമാകുന്ന തൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് സുഗമമായി എത്തുന്നു. നാമും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് ലക്ഷ്യം നേടണമെന്ന് പുഴകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ നോക്കിയാൽ ഈ പ്രകൃതിയിൽ ഓരോ ജീവജാലങ്ങളിലും അതിൻ്റേതായ രീതിയിൽ സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിച്ച് അവനവൻ്റെ രീതിയിൽ പ്രാധാന്യം നേടുന്നു. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 22-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ദക്ഷിണേന്ത്യയിലെ പ്രധാന മെട്രോപൊളിറ്റൻ നഗരമായ ചെന്നൈയുടെ സ്ഥാപന ദിനമായി മദ്രാസ് ദിനം ആഘോഷിക്കുന്നത് 1639 ഓഗസ്റ്റ് 22-ന്റെ ഓർമ്മയിലാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധിയായ ഫ്രാൻസിസ് ഡേ ചന്ദ്രഗിരി രാജാവിൽ നിന്നും കൂവവം നദീതീരത്തുള്ള ചെന്നപട്ടണം എന്ന ചെറിയ മീൻപിടുത്ത ഗ്രാമം വ്യാപാര കേന്ദ്രം പണിയാനായി വിലക്കി വാങ്ങിയത് ഈ ദിവസമാണ്. ഇതാണ് പിൽക്കാലത്ത് വിശാലമായ മദ്രാസ് നഗരമായും ഇന്നത്തെ ചെന്നൈയായും വളർന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവിസ്മരണീയമായ സംഭവങ്ങളിൽ ഒന്ന് നടന്നത് 1907 ഓഗസ്റ്റ് 22-നാണ്. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ വെച്ച് ധീരവിപ്ലവകാരിയായ മാഡം ഭിക്കാജി കാമ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുന്നോടിയായുള്ള ആദ്യകാല ത്രിവർണ പതാക വിദേശമണ്ണിൽ ആദ്യമായി ഉയർത്തി. ബ്രിട്ടീഷ് അധിനിവേശത്തിൽ ഇന്ത്യ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് അവരവിടെ വികാരാധീനയായി പ്രസംഗിച്ചു. ഇന്ത്യയിലെ സ്ത്രീ സമത്വ നീതിനായ ചരിത്രത്തിലെ വിപ്ലവകരമായ ഒരു വിധി സുപ്രീംകോടതി പുറപ്പെടുവിച്ചത് 2017 ഓഗസ്റ്റ് 22-നാണ്. മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന തൽക്ഷണ വിവാഹമോചന രീതിയായ മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധവും മൌലികാവകാശങ്ങളുടെ ലംഘനവുമാണെന്ന് സുപ്രീംകോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ചരിത്രപരമായ വിധിയിലൂടെ പ്രഖ്യാപിച്ചു. തകർച്ചയിലായിരുന്ന ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ ലോകത്തിലെ 2-ാമത്തെ വലിയ ശക്തിയാക്കി മാറ്റിയ ആധുനിക ചൈനയുടെ ശില്പി ഡങ് സിയാവോപിംഗ് ജനിച്ചത് 1904 ഓഗസ്റ്റ് 22-നാണ്. സോഷ്യലിസ്റ്റ് വിപണി സമ്പദ് വ്യവസ്ഥ എന്ന ആശയം കൊണ്ടുവരികയും ചൈനയിൽ വിദേശ നിക്ഷേപങ്ങൾക്ക് വാതിൽ തുറന്നുകൊടുക്കുകയും ചെയ്ത നേതാവ് കൂടിയാണ് അദ്ദേഹം. ലോക മാധ്യമ ചരിത്രത്തിൽ വലിയൊരു നാഴികക്കല്ലായിരുന്നു 1632 ഓഗസ്റ്റ് 22. പ്രശസ്ത ബ്രിട്ടീഷ് പ്രക്ഷേപണ സ്ഥാപനമായ BBC ടെലിവിഷന്റെ ഉപജ്ഞാതാവായ ജോൺ ലോഗി ബെയർഡിന്റെ 30 ലൈൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ടെലിവിഷൻ പ്രോഗ്രാം സംപ്രേഷണം ചെയ്തത് ഈ ദിവസമാണ്. ആധുനിക ദൃശ്യമാധ്യമ ലോകത്തിന്റെ തുടക്കമായിരുന്നു ഇത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. തനതായ നൃത്ത ചുവടുകൾ കൊണ്ടും ചടുലമായ അഭിനയ ശൈലി കൊണ്ടും ദശാബ്ദങ്ങളായി ദക്ഷിണേന്ത്യൻ സിനിമാ ലോകം ഭരിക്കുകയും കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയങ്ങളിൽ മെഗാസ്റ്റാറായി വാഴുകയും ചെയ്യുന്ന പ്രിയ താരം ഇന്ന് ഓഗസ്റ്റ് മാസം 22-ാം തീയതി ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ അദ്വൈതീയ നടൻ ചിരഞ്ജീവിയുടെ ജന്മദിനം. 1955 ഓഗസ്റ്റ് 22-ന് ആന്ധ്രാപ്രദേശിലെ മെഗ്രൽത്തൂരിൽ കൊണിതല ശിവശങ്കര വരപ്രസാദ് എന്ന പേരിൽ ജനിച്ച അദ്ദേഹം പിന്നീട് ചിരഞ്ജീവി എന്ന പേരിൽ വെള്ളിത്തിരിയിൽ പകരക്കാരനില്ലാത്ത നായകനായി മാറി. ഏകദേശം 4 പതിറ്റാണ്ടിലേറെ നീണ്ട ചലച്ചിത്ര ജീവിതത്തിൽ 150-ലധികം ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചത്. ഖൈദി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തെലുങ്ക് സിനിമാ ലോകത്ത് ഒരു തരംഗമായി മാറിയത്. തുടർന്ന് രുദ്രവീണ, ഇന്ദ്ര, ശങ്കർദാദ, MBBS തുടങ്ങിയ ഒട്ടനവധി സൂപ്പർഹിറ്റ് ചിത്രങ്ങളിലൂടെ അദ്ദേഹം ജനപ്രീതിയുടെ കൊടുമുടിയിലെത്തി. തെലുങ്ക് സിനിമയിലെ ആക്ഷൻ രംഗങ്ങളിലും ഡാൻസിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ചിരഞ്ജീവിയാണ്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ച് രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ പരമോന്നത ബഹുമതികൾ നൽകി ആദരിക്കുകയുണ്ടായി. കൂടാതെ 9 ഫിലിംഫെയർ അവാർഡുകളും നിരവധി നന്ദി അവാർഡുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ബ്ലഡ് ബാങ്ക്, ഐ ബാങ്ക് എന്നിവ ഉൾപ്പെടെയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ വലിയ രീതിയിലുള്ള സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ട്. തന്റെ കഠിനാധ്വാനം കൊണ്ടും അപാരമായ കഴിവുകൊണ്ടും വെള്ളിത്തിരയിൽ ചരിത്രം സൃഷ്ടിച്ച പ്രിയ താരം ചിരഞ്ജീവിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
5: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
4: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
6: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ. Info@7.
7: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ സാബു സെബാസ്റ്റ്യൻ September 1, 7, 8, 14, 15, 22, 28, 29 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിൽ തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും വിചാരണ ചെയ്യും. പാലക്കാട് താലൂക്ക് കണ്ണാടി 2 വില്ലേജിൽ റീസർവേ നമ്പർ 678 ഉൾപ്പെട്ട 2 ഏക്കർ 32 സെന്റ് ഭൂമിയിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്ക് കൃഷി ചെയ്ത് വിളവെടുക്കാനുള്ള അവകാശം September 2 രാവിലെ 11 ലേലം ചെയ്യും. പാലക്കാട് താലൂക്ക് പുതുശ്ശേരി ഈസ്റ്റ് വില്ലേജിൽ റീസർവേ നമ്പർ 622/2 ഉൾപ്പെട്ട വാഹകളിലുള്ള 22 തെങ്ങുകളിൽ നിന്നും വിളവെടുക്കാനുള്ള അവകാശം September 1 രാവിലെ 11 ലേലം ചെയ്യും. പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിന് കീഴിലുള്ള മെഷീൻ ഷോപ്പിലേക്ക് കൺസ്യൂമബിൾസ് വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. September 8 ഉച്ചയ്ക്ക് 2 വരെ സമർപ്പിക്കാം. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വിവിധ ബിരുദ കോഴ്സുകളിൽ സീറ്റ് ഒഴിവ്. അറബിക്, ഫിസിക്സ്, മലയാളം, ബോട്ടണി, കെമിസ്ട്രി, സുവോളജി, BBA, ഇംഗ്ലീഷ്, ഹിസ്റ്ററി ഡബിൾ മേജർ, സംസ്കൃതം എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഇന്നുച്ചയ്ക്ക് 2 മുമ്പായി നേരിട്ടോ പ്രതിനിധി വഴിയോ SNGCcollege@gmail.com ഇമെയിൽ മുഖേനയോ റിപ്പോർട്ട് ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. തത്തമംഗലം നാട്ടുകൽ റോഡിലെ ചിറ്റൂർ പുഴ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ September 3 മുതൽ November 2 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ചിറ്റൂർ വഴി പോകേണ്ട വാഹനങ്ങൾ പെരുവമ്പ് ജംഗ്ഷനിൽ നിന്നും പാലത്തുള്ളി പാലം വഴിയും തത്തമംഗലം അമ്പാട്ടുപാളയം ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് മീനാക്ഷിപുരം വിളയോടി വണ്ടിത്താവളം വഴിയും പോകണം. പാലത്തിൽ കാൽനട യാത്രക്കാരെ അനുവദിക്കും. ഈ പ്രവൃത്തികൾക്കായി പൈപ്പുകൾ താൽക്കാലികമായി നീക്കം ചെയ്യേണ്ടതിനാൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ഏതാനും വാർഡുകളിൽ കുടിവെള്ള വിതരണം ഒന്നിടവിട്ട 3 ദിവസങ്ങളിൽ തടസ്സം നേരിടുമെന്ന് പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ചിറ്റൂർ സർക്കാർ കോളേജിൽ 1st ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി സംവരണം ചെയ്ത സീറ്റുകളിൽ ഒഴിവ്. MA തമിഴ്, MA മ്യൂസിക്, MSc മാത്തമാറ്റിക്സ് വിഷയങ്ങളിലാണ് ഒഴിവുകൾ. ക്യാപ് രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്കും പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാം. അസൽ രേഖകൾ

0: സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ, തിരിച്ചറിയൽ രേഖ, പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുണ്ടെങ്കിൽ അതിന്റെ പകർപ്പ് എന്നിവ സഹിതം ഓഗസ്റ്റ് 31 രാവിലെ 10:30 മരുത റോഡിലുള്ള ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് അഗളി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. യോഗ്യത ഇംഗ്ലീഷ് വിഷയത്തിൽ MA, BEd, സെറ്റ്, തിരിച്ചറിയൽ രേഖ, അസൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ സഹിതം ഓഗസ്റ്റ് 31 ഉച്ചയ്ക്ക് 2 സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിന് പങ്കെടുക്കണം. ഇൻഫോ അറ്റ് 7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 സീറ്റർ ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
5: എവിടുന്ന് വാങ്ങിക്കണം?
4: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
5: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
4: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: എന്നാ മൈ തന്നെ പോവാം.
4: മൈ ജിയോണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: 2026 ന്യൂ കിയ സീറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80 സ്മാർട്ട് ഫീച്ചറുകൾ.
8: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സീറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
9: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഈ ഓണത്തിന് സ്വാതോരുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
3: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
4: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
4: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
3: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
5: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21-31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
7: ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു ചെറിയ ചോദ്യം, കുഞ്ഞു ചോദ്യം. നിങ്ങൾക്ക് 99 ലക്ഷം കിട്ടിയാൽ സന്തോഷാവോ? 99 lakhs നിങ്ങളുടെ കയ്യിലേക്ക് അങ്ങ് തരികയാണ്, സന്തോഷാവോ? ഇല്ലേ എന്ന് ചോദിച്ചാൽ, സന്തോഷാവോ എന്ന് ചോദിച്ചാൽ സന്തോഷമുണ്ട്. പക്ഷേ എന്താ, ഒരു 1 ലക്ഷം കോടി ആയിരുന്നെങ്കിൽ കോടിയായേനെ, അങ്ങനെ ഒരു ചിന്തയില്ലേ? നമ്മളെല്ലാവരും ഈ ഒരു ചിന്തയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ജീവിതത്തിലെ പകുതി ടെൻഷന്റെയും പേരാണ് ഈ പറഞ്ഞ കാര്യം. കിട്ടിയത് നമ്മൾ ആഘോഷിക്കുന്നതിന് മുന്നേ കിട്ടാത്ത ഒന്നിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. കിട്ടിയതിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാതെ കിട്ടാത്തതിൻ്റെ പിന്നാലെയാണ് നമ്മൾ ഫോളോ ചെയ്യണേ, അല്ലേ? ഇന്നത്തെ ഈ ഒരു തിങ്കിങ് ഇന്നത്തെ ഈ ഒരു തോട്ടിനോട് ചേർത്ത് വെക്കാൻ ഒരു കഥ കൂടെ ഞാൻ പറഞ്ഞു തരാം. ഒരു രാജാവിൻ്റെ കഥയാണ്, എല്ലാമുള്ള രാജാവ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം ഇല്ല, മനസ്സമാധാനം എന്നുള്ളൊരു സംഭവം ഇല്ല. അതേസമയം ഒന്നുമില്ലാത്ത സേവകൻ എന്നും മൂളിപ്പാട്ടും പാടി അദ്ദേഹം നടക്കുകയാണ്. വളരെ ഹാപ്പി ആയിട്ട് സമാധാനത്തോടുകൂടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജാവിനെ സേവിക്കുന്ന ഒരാൾ. ഇതിൽ ആരാണ് യഥാർത്ഥ ധനികൻ എന്ന് നമുക്ക് നോക്കാം. ആർക്കാണ് യഥാർത്ഥത്തിൽ സന്തോഷമുള്ളത്, ആരാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ റിച്ച് ഇൻ ഓൾ സെൻസ് എന്താന്നുള്ളത് നമുക്ക് കേൾക്കാം എഴുത്തോലയിൽ. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്, സ്റ്റേ ട്യൂൺഡ്.
8: അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണം എഴുതിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണം എഴുതിരുതേ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു ദിവസം കാലത്ത് രാജാവ് ഇങ്ങനെ കൊട്ടാരത്തിലൂടെ നടക്കുമ്പോ രാജാവിനെ സേവിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സേവകൻ ചെടിക്ക് വെള്ളമൊഴിച്ച് മൂളിപ്പാട്ടൊക്കെ പാടി ആളിങ്ങനെ ഹാപ്പി ആയിട്ട് വൈബായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ രാജാവിനൊരു കൺഫ്യൂഷൻ. രാജാവ് പോയിട്ട് ചോദിച്ചു, ഡാ എന്തടാ നിനക്ക് ഇത്ര സന്തോഷം എന്ന് ചോദിച്ചു. അപ്പോ ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മൈ ഡിയർ കിങ്, ഒരു ചെറിയ കൂരയുണ്ട്, എനിക്ക് സ്നേഹമുള്ള ഭാര്യയുണ്ട്, രണ്ട് കുട്ടികളുണ്ട്, കഴിക്കാൻ എല്ലാ ദിവസവും ഭക്ഷണം കിട്ടുന്നുണ്ട്, അതിൽ കൂടുതൽ എനിക്ക് എന്താണ് വേണ്ടത്? ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞു. സത്യത്തില് രാജാവിന് ആ മറുപടി ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം എല്ലാം തനിക്കുണ്ട് അല്ലെ, എല്ലാം ഉണ്ട്, രാജ്യമുണ്ട്, സ്വത്തുക്കളുണ്ട്, പിന്നെ രാജ്ഞിമാരുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്, കഴിക്കാൻ വളരെ ലാവിഷ് ആയിട്ടുള്ള ഫുഡ്, ലക്ഷറി ആയിട്ടുള്ള താമസം, എല്ലാമുള്ള രാജാവിന് ഇല്ലാത്ത ഒരു കാര്യം സേവകനുണ്ട്. അതിന്റെ പേരാണ് സന്തോഷം, അല്ലെങ്കിൽ മനസ്സമാധാനം. വൈകിട്ട് രാജാവ് ഈ കഥ മന്ത്രിയോട് പറഞ്ഞു. മന്ത്രി അപ്പൊ പറഞ്ഞു, നമുക്ക് ഈ സേവകനെ 99 ക്ലബിൽ ചേർക്കാം. രാജാവ് അപ്പൊ ആലോചിച്ചു, 99 ക്ലബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിയിപ്പോ വല്ല ജിമ്മാണോ, അതോ പ്രീമിയം മെമ്പർഷിപ്പ് വല്ലതും ആണോ, എന്താണ് ഇന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്? അപ്പൊ അതൊന്നും അല്ല. രാത്രിയില് സേവകന്റെ വീടിന്റെ മുന്നില് 99 സ്വർണ നാണയങ്ങൾ കൊണ്ടുപോയി വെച്ചു. അപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോ ഇദ്ദേഹം നോക്കുമ്പോ ഇദ്ദേഹത്തിന്റെ വീടിന് മുന്നില് 99 സ്വർണ നാണയങ്ങൾ ഇരിക്കുകയാണ്. അദ്ദേഹം എണ്ണി, 1, 10, 20, 30, അങ്ങനെ അദ്ദേഹം എണ്ണി, വീണ്ടും എണ്ണി, എണ്ണുമ്പോഴൊക്കെ 99 വന്ന് നിൽക്കുകയാണ്. ഇതാണ് ഈ 99 ക്ലബ് എന്ന് പറയുന്ന സംഗതി. ഇനി എന്താ നടന്നത് എന്നുള്ളത് ഏകദേശം ഊഹിക്കാൻ പറ്റുന്ന കഥയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു തരാം പാട്ടുകൾക്ക് ശേഷം. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: സേവകന്റെ മുന്നിൽ കൊണ്ടുപോയി, വീടിന് മുന്നിൽ കൊണ്ടുപോയി വെച്ച 99 ലക്ഷം നാണയങ്ങള് അദ്ദേഹം എണ്ണി തിട്ടപ്പെടുത്തുന്ന സമയത്ത് ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ ചിന്ത ആ സേവകന്റെ ഉള്ളിൽ വന്നത് അപ്പോഴാണ്. ഒന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ 100 ആയേനെ, 100 സ്വർണ്ണനാണയങ്ങളായേനെ എന്ന ചിന്ത. അതാണ് 99 ക്ലബിലേക്കുള്ള എൻട്രി. അടുത്ത ദിവസം മുതൽ എന്താ സംഭവിച്ചെന്നറിയോ? അദ്ദേഹം, ഈ സേവകൻ, മുൻപ് മൂളിപ്പാട്ടൊക്കെ പാടി ചെടിക്ക് വെള്ളം ഒഴിച്ച് നടന്നിരുന്ന, രാജാവിനെ സേവിക്കുന്ന, വളരെ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ സേവകൻ, അദ്ദേഹം മൂളിപ്പാട്ട് പാടുന്നത് നിർത്തി. ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന കൈ അതേ കൈ തന്നെയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്തെ ആ ചിരി അങ്ങ് മാഞ്ഞുപോയി. അയാൾ അപ്പോഴും ആലോചിക്കുന്നത്, ഈ 99 ഒപ്പം ഒരു ഒന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ 100 സ്വർണ്ണനാണയങ്ങൾ കിട്ടിയേനെ എന്ന ചിന്തയാണ്. അയാൾ ഓവർ ടൈം ചെയ്യുന്നു, കൂടുതൽ പണിയെടുക്കുന്നു, കൂടുതൽ ടെൻഷനിലേക്കും സ്ട്രെസ്സിലേക്കും പോകുന്നു. കാരണം അയാൾക്ക് 99 ഇല്ലായിരുന്നു എന്നുള്ളതല്ല, 99 ഉണ്ടായിട്ടും 100 ആക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ചിന്തയാണ്. നമ്മളും അങ്ങനെയല്ലേ? 999 ലൈക്ക് കിട്ടിയാൽ, ഒരെണ്ണം കൂടി കിട്ടിയാൽ 1K ആവും എന്നല്ലേ നമ്മൾ ചിന്തിക്കാറുള്ളത്? ഇപ്പം 9 CGPA, ഗ്രേറ്റ് പോയിന്റ്സിൽ 9 കിട്ടിക്കഴിഞ്ഞാൽ 0.1 പോയി എന്നാണ് നമ്മൾ ചിന്തിക്കുക. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ 10 ആയേനെ എന്നാണ് ചിന്തിക്കുക. നല്ലൊരു ഫോൺ കയ്യിലുണ്ടെങ്കിലും ഒരു പ്രോ മോഡൽ വാങ്ങിക്കാമായിരുന്നു എന്നതാണ് നമ്മുടെ ചിന്ത. പ്രശ്നം നമുക്കില്ലാത്തതിലല്ല, നമ്മൾ കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് അല്ലേ? അതിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അൺഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. കമ്പാരിസൺ ഇസ് ദി തീഫ് ഓഫ് ജോയ് എന്ന് പറയുന്നത് വെറുതെ അല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എഴുത്തോലയാണ് കേൾക്കുന്നത്. എഴുത്തോലയിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ബുദ്ധൻ പറഞ്ഞൊരു ചിന്തയുണ്ട്, ആ ചിന്തകൾ കൂടെ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പ് ചെയ്യാം. ബുദ്ധൻ പറഞ്ഞ കാര്യം, ആഗ്രഹങ്ങളിൽ നിന്നും മോചനം കിട്ടുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കും. പക്ഷേ ഈ അത്യാഗ്രഹത്തിലേക്ക് നമ്മൾ പോകുന്തോറും നമുക്ക് സ്വാതന്ത്ര്യം കുറഞ്ഞു കുറഞ്ഞു വരും. ഞാൻ പറഞ്ഞത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്വപ്നം കാണരുത്, ആഗ്രഹങ്ങൾ ഉണ്ടാവരുത് എന്നല്ല. 100 ലക്ഷ്യമിടൂ, വളരൂ, ജയിക്കൂ. പക്ഷേ 100 എത്തുന്നതാണ് എന്റെ സന്തോഷം എന്ന് മാത്രം കരുതരുത്. 99 എത്തുമ്പോഴും ആ 99 സന്തോഷം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മൾ അതിലെ ഹാപ്പിനെസ് കണ്ടെത്തണം. കാരണം ലൈഫിൽ ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ പണമില്ലാത്തയാളല്ല. അല്ലേ? ഒന്നുകൂടെ ആ സെന്റൻസ് ഒന്നുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ലൈഫിൽ ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ പണമില്ലാത്തയാളല്ല. എത്ര കിട്ടിയാലും, എത്ര കിട്ടിയെന്ന് പറഞ്ഞാലും ഒന്നുകൂടി എന്ന് മാത്രം ആഗ്രഹിച്ച് ഒരെണ്ണം കൂടെ വേണം, അല്ലെങ്കിൽ അത് തികഞ്ഞില്ല എന്ന മനോഭാവത്തിലൂടെ ജീവിക്കുന്ന ആളാണ് ഏറ്റവും ദരിദ്രനായിട്ടുള്ള ആൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ എഴുത്തോലയിലൂടെ നിങ്ങൾക്ക് തരാനുള്ള മോട്ടിവേഷൻ അതാണ്. നമുക്കിപ്പോൾ ഉള്ളതിനും നമ്മുടെ കൂടെ ആളുകൾ ഉള്ളതിനും ഒക്കെ നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ കാലത്തും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. 100 പിന്നാലെ പോവാതെ 90 കയ്യിലെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് ആൻഡ് ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഔട്ട്.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.

ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിശ്വസിലേക്ക്. അഹല്യ വിശ്വസമായിട്ട് ആരാ വന്നിരിക്കുന്നേ? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആ ഇല്ല. അപ്പൊ ആദ്യം നെനച്ചെറിയൊരു മുൻകൂർ ജാമ്യം ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ. ചെറുതായിട്ട് ശബ്ദത്തിന് എന്തോ ഒരു തകരാറ് ഫീൽ ചെയ്യുന്നുണ്ടോ? ആ ഉണ്ട്. ചെറുതായിട്ട് ചെറിയൊരു കുട്ടി കുട്ടി കുട്ടി കോൾഡോ കഫോ അങ്ങനെ എന്ത് വേണേലും പറയാം. ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഗായ്സ്, കയ്യിലിരിപ്പിന്റെയാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ചോദിച്ചു വാങ്ങിയ പണിയാണ്. കുറച്ചധികം തണുത്ത വെള്ളമൊക്കെ കുടിക്കാൻ ഒരു ആഗ്രഹം തോന്നി സമയത്ത് കുറച്ചധികം അങ്ങ് കുടിച്ചു, അങ്ങനെ തൊണ്ടയ്ക്ക് പണി കിട്ടി. യെസ്, അതൊന്നും നമുക്ക് വിഷയമല്ല. അപ്പോ ചെറിയൊരു ഇങ്ങനെ ശബ്ദമൊക്കെ കേട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അയ്യോ പാവായില്ല, ശബ്ദത്തിന് എന്തോ പറ്റിയെന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ചെറിയൊരു പ്രശ്നമുണ്ട്, കുറച്ച് നമ്മൾ റെഡി ആയിക്കോളും, കുഴപ്പമില്ല. അപ്പൊ ആദ്യം ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് അഹല്യ വിശ്വസംഗം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും എങ്ങനെ? ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കുന്നു. എനിവേ, ഞാനിവിടെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. കുറച്ച് ദിവസമായി ഞാൻ ഇതുവഴി വന്നിട്ട് മറന്നുപോയോ നിങ്ങൾ എന്നെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓട്ടത്തിലും ചട്ടത്തിലൊക്കെ ആയിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് കുട്ടി ഗ്യാപ്പ് വന്നത്. ദേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നു. ശനിയാഴ്ച ദിവസം 22-ാം തീയതിയാണ് ഞാൻ ഇങ്ങോടി വന്നിരിക്കുന്നേ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഓണത്തിന്റെ ആ ഒരു ആവേശം തുടങ്ങിയിട്ട് കുറച്ച് ഗ്യാപ്പായില്ല. ഞാൻ വന്നിട്ട് എല്ലാവരും ഇവിടെ ഓണവിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും അഹല്യ വിശ്വസത്തിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഓണം ഓണവിശേഷങ്ങളാണ് മൊത്തത്തിൽ സംസാരം. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു വിശേഷം ചോദിച്ചില്ലെങ്കിൽ എങ്ങനെ റെഡിയാവും? ശരിയാവോ? ഇല്ല, അതെ. ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു കാര്യം വളരെ സിമ്പിളാണ്. എവിടം വരെ എത്തി നിങ്ങളുടെ ഒരു ഓണം? അത്രയേ ഉള്ളൂ കേട്ടോ. എവിടം വരെ എത്തിയിരിക്കുന്നു നിങ്ങളുടെ ഓണം എന്നാണ് എനിക്കിന്ന് അറിയേണ്ടേ. ഓണക്കോടിയൊക്കെ എടുത്തോ? അതുപോലെ തന്നെ ബാക്കി കുറേ പരിപാടികളുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടതാണ്. അതായത് വീട്ടിലെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം വീട് ഫുള്ള് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ മരിച്ച് പണിയെടുക്കാന്ന്, അങ്ങനെ മരിച്ച് പണിയെടുത്ത് വീട് ഫുള്ള് ക്ലീൻ ചെയ്യുന്നു, അവിടെ വൃത്തിയാക്കുന്നു, ഇവിടെ വൃത്തിയാക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, മൊത്തത്തിൽ ജഗഭോഗമയം. അതിനുശേഷം ആ ഒരു റീൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഇതൊക്കെ ചെയ്ത് വീട് മുഴുവൻ ക്ലീൻ ചെയ്ത് നടുപൊടിയുന്നവരെ പണിയെടുത്ത് കഴിഞ്ഞാലേ ഞങ്ങൾക്കൊരു ഫീലുള്ളൂ ഓണം വന്നു എന്ന്. അങ്ങനെയാണ് അമ്മമാരുടെ പെർസ്പെക്റ്റീവ് എന്നാണ് ആ ഒരു റീലിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഓണം? എവിടം വരെ എത്തിയിരിക്കുന്നു? അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്? ഓണക്കൊടിയൊക്കെ എടുത്തോ? അതോ ഓണക്കൊടി എടുത്തു കൊടുക്കുന്നവരാണോ? ഇനി അതല്ലെങ്കിൽ ഓണക്കൊടി ഇങ്ങനെ ആയി എനിക്ക് ഇന്നാള് തരും, ഇന്ന ആൻറ്റി തരും, ഇന്ന ചേച്ചി തരും, ഇന്ന ചേട്ടൻ്റെ അടുത്ത് ഓണക്കൊടി തരും, എനിക്ക് 3 ഓണക്കൊടി കിട്ടും, 4 ഓണക്കൊടി കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നവരാണോ? ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ഇപ്പോൾ പെടുന്നത്? ആ ഒരു കാര്യം കൂടി പറയണം കേട്ടോ. പിന്നെ കുറേ ഓണവിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ

ആണ് 8281509000. ഓക്കെ, 8281509000. ഇതാണ് നമ്മളെ വിളിക്കേണ്ട ആ ഒരു നമ്പർ. അപ്പൊ എങ്ങനെയാ, തുടങ്ങല്ലേ?

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 8 കഴിഞ്ഞ് 12 ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അങ്ങനെ ദേ ഇന്നത്തെ ആദ്യത്തെ കോള് നമുക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ആ ഒരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ എന്റെ പ്രശ്നമാണോ അവിടുത്തെ പ്രശ്നമാണോ എന്നറിയില്ല കേട്ടോ. ഒന്നും എനിക്ക് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. സാറില്ല, ആ ഒരു പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം നെക്സ്റ്റ് കോള് റെഡി ആവുന്നുണ്ടോ നോക്കാം. ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? പക്ഷെ എനിക്ക് കേൾക്കുന്നില്ലല്ലോ, എന്ത് പറ്റി? കുഴപ്പമില്ല, ഇനി വേ എനിക്ക് കൃത്യമായിട്ട് ഇങ്ങോട്ട് എത്തുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല ഒന്നും. നമുക്ക് ഇനി അഗെയിൻ കോൾ വരുന്ന സമയത്ത് ഒന്നുകൂടി നോക്കി നോക്കാം കേട്ടോ. മേ ബി എന്തെങ്കിലും ചെറിയൊരു ടെക്നിക്കൽ എറർ ആവും. ഹലോ, ഗുഡ് മോർണിംഗ്. മാധവൻ ചേട്ടനാണ്. മാധവൻ ചേട്ടാ പറയൂ. കേട്ടില്ല, ഒന്നുകൂടി പറയോ.
4: ഓണത്തിന്റെ എല്ലാ ഐറ്റങ്ങളും മേടിച്ച് കഴിഞ്ഞു.
3: ഓക്കേ, ഓണത്തിന്റെ എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞു.
4: കുറച്ച് പാവങ്ങൾക്ക് കുറച്ച് തുണിയൊക്കെ എടുത്തു കൊടുത്തു.
3: ആഹാ, നല്ല കാര്യം. ഓണം മൊത്തത്തിൽ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യേണ്ട മൂഡിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ.
4: അതെ അതെ അതെ, എല്ലാം മേടിച്ചു കഴിഞ്ഞു. പരസാധനമാണെങ്കിലും തുണിയാണെങ്കിലും എല്ലാം മേടിച്ചു കഴിഞ്ഞു.
3: ഓക്കേ ഓക്കേ മാധവൻ ചേട്ടാ, ഓണം എന്തായാലും നന്നായിട്ട് ആഘോഷിക്കുക കേട്ടോ. ഹലോ, ആ കോള് വീണ്ടും ഡ്രോപ്പായി പോയിട്ടുണ്ട്. സാറില്ലേ, നമുക്ക് എഗെയിൻ എന്തായാലും ഒന്ന് നോക്കി നോക്കാം. ഞാൻ ഒന്ന് നോക്കട്ടെ എന്ത് പറ്റി എന്നുള്ളൊരു കാര്യം ഞാൻ എന്താ പറയാ, കൃത്യമായിട്ടൊന്ന് വിശകലനം ചെയ്യട്ടെ കേട്ടോ.
5: പ്രണയക്കേസിനു മാപ്പു പറഞ്ഞില്ലേ, ഉടക്കി ഉരുക്കി കശക്കു ഞങ്ങള് രാക്ഷസി രാക്ഷസി രാക്ഷസി. കരിമഷിയിട്ട കറുത്തകൾ

0: ജോസ് കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ് കോ ജ്വല്ലേഴ്സ്.
1: എന്താ ഒരു വിഷമം?
2: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
1: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
2: അതെവിടുന്ന്?
1: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം എത്രയായിട്ടുണ്ട്? 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ഷേ ആ ഇല്ല. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ, ഹലോ, ഹലോ, ഹലോ, ഹലോ. കമ്പിളിപ്പതുപ്പ് കമ്പിളിപ്പതുപ്പ് എന്നുള്ളൊരവസ്ഥയാണ് കേട്ടോ മൊത്തത്തിൽ. എനിക്കെന്തോ കേൾക്കുന്നില്ല. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, പറയൂ, ഇതാരാണ്?
6: സത്യനാരായണൻ.
5: ഓക്കെ സത്യനാരായണ ചേട്ടാ, ഓണം എവിടെ വരെ ആയി?
6: ഓണം വിഷസ് പറയാൻ വേണ്ടി 2-3 ദിവസമായി ട്രബിൾ ഉണ്ടായിരുന്നു.
5: ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞോളൂ.
6: ആ അതെ, അതിനു വേണ്ടി വിളിച്ചതാണ്.
5: ആ അപ്പൊ പറയൂ, ആർക്കാണ് ഇന്നത്തെ വിഷസ്?
6: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ഓണം.
5: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടത് ഞാനും സത്യനാരായണ ചേട്ടന്റെ വകയായിട്ട് അങ്ങോട്ട് ഒരു ഓണം വിഷസ് കൊടുക്കാം കേട്ടോ. ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മളെ വിളിച്ചത് സത്യനാരായണൻ ചേട്ടനായിരുന്നു കേട്ടോ. എല്ലാവർക്കും വേണ്ടിട്ട് ഓണം വിഷസ് കൊടുക്കണം, അതായിരുന്നു ആവശ്യം. ഓക്കെ, എനിവേ നമുക്ക് അടുത്തൊരു കോളർ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നമുക്ക് പോവാം. ഹലോ,
7: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്, പറയൂ, ഇതാരാണ്? ഭാസ്കരൻ ചേട്ടനാണ്. ഭാസ്കരൻ ചേട്ടാ,
7: ഓ പറയൂ മോളെ,
5: എന്തൊക്കെയാ വിശേഷം?
7: നല്ല വിശേഷം, ഓണം എത്തി, അടിപൊളിയായിട്ട് പോണു.
5: ആഹാ, എവിടെ വരെ എത്തി ഓണം?
7: ഓണം എത്തി, പടിയെത്തി, ഉള്ളിലേക്ക് വരണം. അത്രേ
5: ഉള്ളിലേക്ക് വരണം, അത്രേ ഉള്ളു അല്ലെ? അതിനു വേണ്ടി കാത്തിരിക്കാണ്.
7: അതിനുവേണ്ടി കാത്തിരിക്കാം.
5: ഓക്കെ, ഡ്രസ്സൊക്കെ എടുത്തോ?
7: ഡ്രസ് ഞാൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു, മക്കളെ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഉള്ള ഡ്രസ്സിന് ഞാൻ ഇട്ട് തീരാൻ വഴിയില്ല, എടുക്കണ്ടെന്ന് പറഞ്ഞു.
5: എന്നാലും കുഴപ്പമില്ല, ഒരെണ്ണൊക്കെ എടുത്തേക്കു കേട്ടോ.
7: ഞാൻ പിന്നെ പേരെ കുട്ടികൾക്കൊന്നും എടുക്കാറില്ല, എന്താ ചോദിച്ചാ അവർക്ക് നമ്മൾ എടുക്കുന്നൊന്നും ഇഷ്ടപ്പെടില്ല.
5: അങ്ങനെയൊന്നുമില്ല, അപ്പൊ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് നോക്കി ഒന്ന് എടുത്തു കൊടുത്താൽ മതി കേട്ടോ.
7: അവർക്ക് ചിലപ്പോ ഇഷ്ടപ്പെടില്ല, അത് ഇപ്പോ അങ്ങനെയാണ് എങ്ങനെയാണെന്ന് അഭിപ്രായം എടുത്തോളും മക്കളെ എന്ന് പറഞ്ഞ് നമ്മള്.
5: ഓക്കെ ഓക്കെ, അപ്പൊ അത് ഓണത്തിന്റെ തയ്യാറെടുപ്പിലാണ് മൊത്തത്തിൽ അല്ലേ? ഇപ്പോഴും ഇപ്പോഴും സന്തോഷിക്കാം, വലുതായില്ല, ഇപ്പൊ വലിയ കുട്ടിയായി എന്ന് വിചാരിച്ചാ മതി കേട്ടോ. ഓക്കെ ചേട്ടാ, പറയൂ, വിഷസ് ആർക്കാണ്?
7: ഇന്ന് എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ.
5: ഓക്കെ, അപ്പൊ ഭാസ്കരൻ ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ ഇന്ന് വിഷയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ഭാസ്കരൻ ചേട്ടനായിരുന്നു. അങ്ങനെ ദേ നമുക്ക് അടുത്തൊരു കോളർ കൂടി വരുന്നുണ്ട്, നമുക്ക് ആ ഒരു കോളിലേക്കും കൂടി വേഗം അങ്ങ് പോവാം. നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഹലോ,
8: ഹലോ,
5: ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഹലോ, ഞാൻ മോഹൻ ആണ്, കുന്നത്തൂർ.
5: പറയൂ മോഹനൻ ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം?
8: വിശേഷം ഓണല്ലേ?
5: ആ അതെ, ഓണാണ്.
8: ഒരു ചെറിയ പരാതിയുണ്ട്.
5: എന്താണാവോ പരാതിയാണോ? രാവിലെ തന്നെ.
8: രാവിലെ? കാരണം എന്താണെന്നറിയോ?
5: ആ പറഞ്ഞോ.
8: ഒരാഴ്ചയായി അത്തം തുടങ്ങിയിട്ട്
5: ആ
8: ഒരൊറ്റ ഈ വിഷയത്തിൽ ഒരൊറ്റ ഓണപ്പാട്ട് പോലും കേട്ടിട്ടില്ല.
5: അങ്ങനെ തോന്നിയോ?
8: ഒരൊറ്റ ഓണപ്പാട്ട് പോലും കേട്ടിട്ടില്ല ഈ വിഷയത്തില്.
5: ചിലപ്പോഴുണ്ടല്ലോ ചില കാര്യങ്ങൾ വരാനായിട്ട് കുറച്ച് സമയമെടുക്കും, അതിന്റെ പിന്നിൽ വല്ല രഹസ്യം ഉണ്ടാവും. ആ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ.
8: ഇന്നലെ ഉപ്പുകരിപാട് കേട്ട്, രാക്ഷസ കേട്ടു,
5: ആ അങ്ങനെ കുറച്ച് എല്ലാ പാട്ടും കേൾക്കും.
8: എല്ലപ്പോഴും നമ്മള് മലയാളികളൊക്കെ അല്ലേ.
5: ആ ഇപ്പൊ ഇത് ഈ കേട്ടതൊക്കെ മലയാളം പാട്ടല്ലേ?
8: ആ മലയാള പാട്ടാണ് ഉപ്പുകരിപാടൊക്കെ.
5: അത് ഇപ്പൊ ഇപ്പൊ കേട്ട രാക്ഷസി മലയാളം പാട്ടാണല്ലോ.
8: രാക്ഷസി മലയാള പാട്ടാണ്.
5: ഓക്കെ, അതിന് മുന്നേ കേട്ട പാട്ട് മലയാളം പാട്ടാണല്ലോ. പിന്നെ പാട്ടുകൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് എല്ലാ ഭാഷയിലും കേൾക്കണം. ഓണപ്പാട്ടൊക്കെ വരും കേട്ടോ, വല്ല കാര്യങ്ങൾ ഉണ്ടാവും അതിന്റെ പിന്നിൽ, അങ്ങ് വന്നോളും കേട്ടോ. ആ വരട്ടെ വരട്ടെ, വരാനായിട്ട് വല്ല റീസൺ ഉണ്ടാവുന്നേ, കാത്തിരിക്കൂ. ഓക്കെ, ഇപ്പൊ മോഹനൻ ചേട്ടാ പറഞ്ഞോളി വിഷസ് ആർക്കാണ്.
8: വിഷസ് കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ഓണാശംസ.
5: ഓക്കെ, അപ്പൊ മോഹനൻ ചേട്ടന് നല്ലൊരു ദിവസാവട്ടെ എന്ന് ഞാൻ വിഷയാണ് കേട്ടോ. അപ്പോ നമ്മളെ വിളിച്ചത് മോഹനൻ ചേട്ടനായിരുന്നു. അങ്ങനെ ദേ ഞാൻ അടുത്തൊരു കോളിലേക്കും കൂടി അങ്ങ് ഓടി പോവാൻ പോവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
9: ഹലോ നമസ്കാരം.
5: ഹലോ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ജ്യോതി ചേട്ടനാണ്. ജ്യോതി ചേട്ടാ, ജ്യോതി ചേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചോദിക്കണം, എങ്ങനെയുണ്ട് ഇപ്പൊ കാലാവസ്ഥ?
9: കാലാവസ്ഥ മഴ പെയ്യാനാണ് സാധ്യത.
5: ഓഹോ, മഴ പെയ്യാനാണ് സാധ്യത.
9: ഓണത്തിന് മഴ പെയ്യാനുള്ള സാധ്യത.
5: ഓക്കെ, മഴ പെയ്യും ഉറപ്പിച്ചിരിക്കുന്നു. അതെ, അടിവരയിട്ട് ജ്യോതി ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് മഴ പെയ്തിരിക്കും. ഓക്കെ, ആണോ? ആ ഞാനതൊക്കെ അറിഞ്ഞിട്ടില്ല. ഓക്കെ, എവിടെ വരെയായി ഓണൊക്കെ? എവിടെ വരെയായി
9: ഓണം? അടുത്തെത്തിയല്ലോ, ഇനി രണ്ടു മൂന്ന് ദിവസമല്ലേ ഉള്ളൂ.
5: രണ്ടു മൂന്ന് ദിവസമല്ലേ ഉള്ളൂ, അത് കറക്റ്റാ, കുറച്ച് ദിവസമുള്ളൂ. ഓക്കെ, ഓണം ഓണായിട്ട് അങ്ങോട്ട് ആഘോഷിച്ചോളൂ കേട്ടോ.
9: ഓണം എടുക്കാൻ പോണേ,
5: എടുക്കാൻ പോകൂ, നല്ല തിരക്കൊക്കെ ആവും, വേഗം പോയി ഓണക്കോടി ഒക്കെ എടുക്കൂ. ഓക്കെ ജ്യോതി ചേട്ടാ പറയൂ, ഇന്നത്തെ വിഷയം ആർക്കാ?
9: പ്രത്യേകം ശ്രീബാ കുമരകത്തിന് പ്രത്യേകം ആശംസകളും എല്ലാ ഭാഗങ്ങളും വരുന്നു.
5: ഓക്കെ ജ്യോതി ചേട്ടാ, അപ്പൊ ജ്യോതി ചേട്ടന് നല്ലൊരു ദിവസാവട്ടെ എന്ന് വിഷയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ ഈ സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ് ആണ്. കൂടെ ഓക്കെ, മെസ്സേജുകൾ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങിയോ? ആ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ വേഗം വേഗം ആ മെസ്സേജ് കൂടി ഇങ്ങ് പോന്നോട്ടെ കേട്ടോ, ലാസ്റ്റിലേക്ക് നിങ്ങൾ ഇങ്ങനെ വെക്കണ്ട. ഓക്കെ, ഞാനേ ഇന്നിങ്ങനെ മെസ്സേജ് നോക്കിയ സമയത്ത് ഒരു മെസ്സേജ് ഇങ്ങനെ ഞാൻ കണ്ടു. അതായത് ഇങ്ങനെ രാവിലെ നേരത്തെ വന്നിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഫോണൊക്കെ സ്ക്രോൾ ചെയ്യാനായിട്ട് ടൈം കിട്ടുന്ന സമയത്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ മെസ്സേജ് എന്തായാലും ഇന്നൊന്ന് വായിച്ചേക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമുക്ക് ആ ഒരു മെസ്സേജിലേക്ക് ആദ്യം പോവാം. ഹായ്, ഗുഡ് മോർണിംഗ് അഹല്യ എഫ് എം. ഗുഡ് മോർണിംഗ്, ഞാൻ മലമ്പുഴയിൽ നിന്ന് മഹീബ് ദാസ് ആണ്. ഈ മെസ്സേജ് അഹല്യ വിഷസിൽ വായിക്കുന്നതിന് വേണ്ടിയാണ് അയക്കുന്നത്. ഓക്കെ, വിഷസിൻ്റെ സമയത്ത് മെസ്സേജ് അയക്കാൻ ചിലപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല. ഓക്കെ, ആ കാരണം കൊണ്ട്, കാരണം എന്താ, ഓണം തിരക്കായതിനാൽ എൻ്റെ ജോലി തിരക്കും സമയവും ഇച്ചിരി അവതാളത്തിലാണ്. അതുകൊണ്ടാണ് സമയം കിട്ടിയപ്പോൾ അയച്ചത്, അതായത് രാത്രി 10:40. ഓണം കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇന്നത്തെ വിഷസ് അവതരിപ്പിക്കുന്നത് ആരാണെന്നോ എന്തോ ഒന്നും എനിക്കറിയില്ല. ഈ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ല. കറക്റ്റ്, ആരായാലും എന്റെ വക ഒരു കിടിലൻ ശുഭദിനമുണ്ട് കേട്ടോ. ഓ താങ്ക് യു. അപ്പൊ വിഷസ് അവതരിപ്പിക്കുന്ന ആരാ? ഞാനാണ്, ഞാൻ ആ ഇല്ലയാണ്. ഓണത്തിന് ഓണക്കൊടി എടുക്കാൻ പോലും കഴിയാതെ വിഷമിച്ചിരിക്കുന്ന പല ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. കറക്റ്റ്, അവരെ സഹായിക്കാൻ ഒരുപാട് നല്ല ഹൃദയങ്ങളുമുണ്ട്. അത്തരത്തിൽ ഇത്തവണ ഓണത്തിന് മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ലവർക്കും ഒരു നല്ല വർഷം തന്നെ ആവട്ടെ ഈ വർഷം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഒരു വ്യത്യസ്തമായ ആശംസയായി തോന്നിയേക്കാം, സത്യത്തിൽ ഇങ്ങനെ ആശംസിക്കാൻ ഞാൻ പൂർണ്ണ ബാധ്യസ്ഥനാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, എല്ലാ മലയാളികൾക്കും നന്മ നിറഞ്ഞ ഹൃദയങ്ങൾക്കും 1000 ഓണാശംസകൾ നിറഞ്ഞ മനസ്സോടെ ഞാൻ നേരുന്നു എന്ന് മഹി. ഓക്കെ, മഹി ചേട്ടന്റെ മെസ്സേജാണ്. ഞാൻ ഈ മെസ്സേജ് രാവിലെ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ് കേട്ടോ. നോർമലി ഇങ്ങനെ വായിക്കാൻ ഒരു ഗ്യാപ്പൊന്നും കിട്ടാറില്ല, ഇന്ന് എന്തോ കിട്ടി, അതുകൊണ്ടൊന്ന് വായിച്ചു നോക്കിയതാണ്. അപ്പം എനിക്ക് തോന്നി വായിച്ചേക്കാം. ഓക്കെ, അത് വേറൊന്നുമല്ല, സമയമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം തിരക്കാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് വിഷസിന്റെ സമയം 8 മണിയാണ്, നിങ്ങൾ ആ സമയം നോക്കി വേണം മെസ്സേജ് അയക്കാൻ. എന്നിട്ട് ആ മെസ്സേജിൽ വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ തിരക്ക് കൊണ്ടാണ്, എനിക്ക് ഒട്ടും പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അല്ലാതെ മെസ്സേജ് അയക്കുന്ന ഒരാളാണ്, പ്ലീസ് ഒന്ന് വായിക്കൂ എന്നുള്ള സാധനമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ആ വിഷസിൽ സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളോട് ഒന്ന് പറയാനുള്ള ആ ഒരു ഇഷ്ടമുണ്ടല്ലോ, ആ ഇഷ്ടം എനിക്ക് ഫീൽ ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു മെസ്സേജ് എന്തായാലും വായിക്കണം, വായിച്ചേക്കാം എന്ന് വിചാരിച്ചൊരു കാര്യം. എന്നിവയെ മഹിച്ചേട്ടാ, അങ്ങനെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ ആ ഒരു മെസ്സേജ് ഞാൻ എന്തായാലും വായിച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ അതേ സമയം എത്രയായിട്ടുണ്ട്, സ്റ്റുഡിയോ ക്ലോക്കിൽ 8 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോവാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെസ്സേജൊക്കെ അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ടപ്പേ ടപ്പേ ടപ്പേ ആ മെസ്സേജുകളൊക്കെ വേഗം വേഗം വേഗം വേഗം അയച്ചോളൂ കേട്ടോ, ഒട്ടും ലാഗ് അടിക്കണ്ട.

0: സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഈ ഓണത്തിന് സ്വാതോരുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 8 കഴിഞ്ഞ് 35 ആയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോയാലോ, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? അഷ്റഫ് ഏട്ടനാണ് അല്ലേ? കരുനാഗപ്പള്ളി. അത് നിർബന്ധമാണ് അല്ലേ ആ സ്ഥലത്ത് പേര് പറയണമെന്നുള്ളത്? എന്താണ്, ഒരിക്കൽ കൂടി പറയോ? അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി. ഓക്കേ, കൃത്യമായിട്ട് വ്യക്തമായിട്ട് എനിക്ക് ഇങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. സോറി, ക്ഷമ ചോദിച്ചിരിക്കുന്നു. അങ്ങനെയാണോ, പോട്ടെ, സാറില്ലേ. ഓക്കെ, അപ്പൊ അൻസാറേട്ടാ, ഓണം എവിടെ വരെ എത്തി? പടിവാതുക്കൽ നിൽക്കാണ് അങ്ങോട്ട്. അങ്ങനെ പറയരുത്, സന്തോഷം സന്തോഷം തന്നെയായിരിക്കും കേട്ടോ.
6: മഴയൊക്കെ വന്നാലേ.
5: ഏയ്, നമുക്ക് നോക്കാന്നേ, അതൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, വള്ളംകളി അല്ലേ?
6: വള്ളംകളി, നമ്മളെ ജലറാണി പോയിട്ടുണ്ട് വള്ളം തൊഴയാൻ വേണ്ടി.
5: അതെ അതെ അതെ. ഓക്കെ, യെസ് യെസ്. ഓക്കെ ചേട്ടാ, അപ്പൊ അൻസാറേട്ട പറയൂ, ഇന്നത്തെ വിഷസ് പറയൂ.
6: ഇന്നത്തെ വിഷസ് ഋഷി ആലത്തൂര്. ഒരു കാഴ്ച ഇല്ലാത്ത ഒരു ശ്രോതാവുണ്ട്, ബാലസുബ്രഹ്മണ്യം പാലക്കാട്.
5: ഓക്കെ,
6: പിന്നെ ബിവി മുഹമ്മദ് വടക്കേ വാഹന ഒരു പട്ടാമ്പി.
5: ഓക്കെ, എല്ലാവർക്കും വേണ്ടി കൊടുക്കാം കേട്ടോ.
6: എല്ലാവർക്കും നല്ലൊരു ദിവസം വിശ്വസിക്കുന്നു, പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ.
5: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും അൻസാറേണ്ട നല്ലൊരു ദിവസം ഞാൻ ദേ അങ്ങനെ വിഷ് ചെയ്യാണ്. അതെ, ഓണം ഇങ്ങ് എത്തിയിരിക്കുകയാണല്ലോ, എല്ലാവരും പറയുന്നുണ്ട് ഓണ കൂടി എടുക്കുന്ന ഒരു കാര്യം. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇനി നമുക്ക് അടുത്തൊരു കോള് വന്നിട്ടുണ്ട്, അതിന് ശേഷം ഞാൻ ആ കഥയിലേക്ക് പോവാം കേട്ടോ. ഹലോ ഹലോ ഹലോ
7: ഹലോ
5: ഹലോ, ഇതാരാണ്?
7: കദീജുമ്മയാണ്.
5: കദീജുമ്മയാണ്, കദീജുമ്മ.
7: ആഹാ,
5: കദീജുമ്മ സുഖായിരിക്കുന്നോ?
7: ആ സുഖായിരിക്കുന്നു.
5: ഓക്കെ, എന്തൊക്കെയുണ്ട് ഇപ്പൊ വിശേഷം? ഓണൊക്കെ ആയിട്ട് എന്താ പരിപാടി?
7: നല്ല പരിപാടി, ഇന്നലെ മൈതാനത്തൊക്കെ പോയിരുന്നു.
5: മൈതാനത്തൊക്കെ പോയിരുന്നു. പുതിയ ഉടുപ്പൊക്കെ എടുത്തോ? പുതിയ ഡ്രസ്സൊക്കെ എടുത്തോ? ആഹാ, പോണം മൊത്തത്തിൽ ആഘോഷം തുടങ്ങി.
7: അതെ, ഇന്ന് പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്.
5: ആ, എന്താ മാവിയുടെ പേരെന്താ?
7: ആദം സേവ്.
5: ആദം സേവ്.
7: അതെ.
5: ഓക്കെ, അപ്പൊ ആദം സേവിന് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, കദീജുമ്മ അപ്പൊ ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട്
7: ആഘോഷിക്കാം.
5: തീർച്ചയായിട്ടും പറയാം കദീജുമ്മ, അന്വേഷിച്ചിരുന്നു ഞാൻ, എല്ലാവരോടും പറയാം കേട്ടോ. ഓക്കെ ഖദീജുമ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ ദേ സമയം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, സ്റ്റഡി ആ ക്ലോക്കിൽ. അങ്ങനെ ദേ ഞാൻ അടുത്തൊരു കഥ പറയാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുമ്പോൾ വേണ്ടായില്ലേ കഥ പറയല്ലേ, ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു കോളർ വരുന്നുണ്ട്. നോക്കാം നമുക്ക് ആരാണ്. ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഹലോ, ഹായ് ഐലിയ.
5: ഹലോ, ഇതാരാണ്?
8: ഗുഡ് മോർണിംഗ്. ഓർമ്മയുണ്ടോ?
5: ഗുഡ് മോർണിംഗ്. ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
8: പെരുമ്പെന്ന്
5: പറഞ്ഞാലും
8: എനിക്ക് ആദ്യമായിട്ട് കോള് കണക്ട് ആയ ഒരാളാണ് ഐലിയ.
5: എനിക്ക് കഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ പേര് ഇങ്ങനെ മൊത്തത്തിൽ എത്തിയിട്ടില്ല. ആ ഓക്കെ ഓക്കെ, സബിത ചീച്ചി, എനിക്ക് മനസ്സിലായി. ആ യെസ് യെസ്, വീട്ടിലെല്ലാവരും കേൾക്കാറുണ്ട്, അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? ആ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ സബിത ചേച്ചി എന്തൊക്കെ വിശേഷം? ഇപ്പോ സുഖായിരിക്കണോ? അതെ, വോയിസ് കേട്ടിട്ട് കുറച്ച് ദിവസമായി. ഇതാ ചെയ്യാ, വരാനായിട്ട് അങ്ങോട്ട് പറ്റിയില്ല, കുറച്ച് വേറെ കാര്യങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഓടി ഓടി ഓടി നടക്കായിരുന്നു. വന്ന സമയത്താണെങ്കിൽ വോയിസ് അങ്ങ് പണിയും മുടക്കി. അതെ, ഓണായിട്ട് പണി കിട്ടി. അല്ല, കയ്യിലൊരു പിന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല.
8: തണുത്തത്
5: യെസ് യെസ്, ഓണൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. അതെ അല്ലെ, നമുക്ക് ആ ഒരു ഉത്രാടപ്പാച്ചിൽ അങ്ങ് കിട്ടിയാലേ ഓണം അങ്ങ് എത്തുള്ളൂ.
8: നമ്മള് അത് മുന്നേ വരെ ഒന്നും നമ്മള് നോക്കില്ല, കറക്റ്റ് ഓണത്തിന്റെ തലേ ദിവസമായിരിക്കും ഒരു ഓട്ടവും.
5: അതാണ് അതാണ് ആ ഒരു ഉത്രാടപ്പാച്ചിലാണ് സംഭവം.
8: അതെ, നമ്മൾക്ക് പിന്നെ നേരത്തെ എടുത്തു വെക്കുന്ന പരിപാടിയൊന്നും
5: ഇല്ല.
8: നേരത്തെ എടുത്തു വെക്കുക, ഓണം ആവുമ്പോ അതിന്റെ തലേദിവസം പോയി കുട്ടികളൊക്കെ വിളിച്ചൊന്നു ജസ്റ്റ് ഒരു ഡ്രസ് എടുത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളേ
5: ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ആ ഒരു ഓട്ടത്തിൽ ഓടിയില്ലെങ്കിൽ അതിന്റെ സുഖം പോരാന്നല്ലേ?
8: സുഖം പോരാ, ആ തലേദിവസം ഓണം
5: മാത്രം. അതാണ്, ഓ എനിക്കൊന്നും പറ്റൂല കേട്ടോ, എനിക്കൊക്കെ ഭയങ്കര മടിയാ പരിപാടി. ആ എനിക്കൊക്കെ ആദ്യമേ എല്ലാം സെറ്റ് ആക്കി വെക്കണം,
8: ലീവും കാര്യങ്ങളും അപ്പോഴേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഇതും കൂടെ നോക്കിയിട്ടാണ് എല്ലാവരും കൂടെ
5: പോകുന്നത് അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഉത്രാടത്തിന് നല്ലൊരു പച്ചലാവട്ടെ. ആ എനിക്ക് ഓണം എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഓണത്തിന്റേതല്ല, കുറച്ച് ഓണം റിലേറ്റഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഞങ്ങളൊരു മലയാളി മങ്കയുടെ പിന്നിലൂടെ ഒരു ഓട്ടമാണിപ്പോൾ. യെസ് യെസ്, ഞങ്ങളുടെ മലയാളി മങ്ക വരാൻ പോവാണ്. ആഹാ, സൂപ്പർ, ഞങ്ങളും കഴിച്ചു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നടന്ന്
8: കഴിക്കും.
5: അപ്പൊ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാ?
8: വിഷസ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും ഓണാശംസകൾ.
5: ഓക്കെ, അപ്പൊ സബിത ചേച്ചിക്ക് നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ.
8: ഓക്കെ,
5: താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് സബിത ചേച്ചിയാണ്, ഭയങ്കര സന്തോഷം. കുറച്ച് ദിവസം നമ്മളെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടല്ലോ, അത് കേൾക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ്. എനിവേ നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോവാ, നോക്കാം ആരാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്, ഇതാരാണ്? പ്രജിത്ത് ഏട്ടനാണ്. നമസ്കാരം നമസ്കാരം പ്രജിത്ത് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
9: എന്തൊക്കെയാണ്? ഞാൻ ചാടി
5: പോയിക്കൊണ്ടിരിക്കുകയാണ്.
9: അതായത് സാധാരണ ഉത്രാടപ്പാച്ചിലാണ്, അതിന് മുമ്പുള്ള പാച്ചില ഓഫീസിൽ പോയി പഞ്ച് ചെയ്യാതെ.
5: ഓഫീസിൽ പോയി പഞ്ച് ചെയ്യാൻ, അത് അതൊരു ഒന്നൊന്നര ഓട്ടാണ്, അതൊക്കെ നമുക്ക് മനസ്സിലായോ?
9: അതെ, അത് ജീവിതത്തിൽ അതായത് എല്ലാവർക്കും ഉള്ളതാണ്. കാരണം പഞ്ചിങ് ഒരു ദിവസം വൈകിട്ട് നമ്മൾ പ്ലാൻ ഒക്കെ ചെയ്യും, പക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ കഴിഞ്ഞാല് അവിടെ അതിന് മുമ്പ് എത്താനുള്ളൊരു ഓട്ടപ്പാച്ചിലാണ്. അത് ഉത്രാടപ്പാച്ചിനേക്കാളും
5: വലിയ പാച്ചിലാ. എനിക്കറിയാം എനിക്കറിയാം, ഞാൻ ഇടയ്ക്ക് അങ്ങ് ഓടാറുണ്ട്.
9: അപ്പൊ ജസ്റ്റ് അപ്പോ ഈ ഫോണെടുത്ത് ഞാൻ വണ്ടി കാറ് ഓൺ ആക്കിയ ഓട്ടോമാറ്റിക് ആയിട്ട് എപ്പം ഓണാകുമല്ലോ. അപ്പം അതിനകത്ത് ഒരു കോള് കണ്ടു, അപ്പൊ ജസ്റ്റ് ഒരു കോള് ചെയ്തു, എന്തോ കിട്ടി
5: കിട്ടി കിട്ടി. ഈ ഓട്ടോ ആണെങ്കിൽ പോലും ശ്രദ്ധിച്ചുകൊണ്ട് ഓടണം കേട്ടോ.
9: തീർച്ചയായിട്ടും
5: തീർച്ചയായിട്ടും.
9: ഇല്ല അല്ല, എങ്കിലും മാനേജ്മെന്റ് നമുക്ക് മാസത്തില് ഒരു 3-4 ലേറ്റ് പഞ്ച് അലോഡ് ആണ്. 15 മിനിറ്റോളം അത് അലോഡ് ആണ്. പക്ഷെ നമ്മളത് എടുക്കുന്നില്ല. അതായത് അത് എടുക്കാതെ പോകുമ്പോൾ നമുക്ക് അതിന്റേതായിട്ട് ക്രെഡിറ്റ് കൂടി
5: കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വളരെ പങ്ക്ച്വൽ ആയ ഒരു വ്യക്തിയാണ്. ഞാൻ എപ്പോഴും നോക്കാറുണ്ട് ഇത്ര സമയം മുന്നേ എനിക്ക് ഇവിടെ എത്തിയിരിക്കണം.
9: എത്ര ദൂരമാണെങ്കിലും, കാരണം എനിക്ക് ലൊക്കേഷൻ ഏകദേശം ചെർപ്പളശ്ശേരി മുതൽ അങ്ങ് മണ്ണാർക്കാട് ആ അറ്റം വരെ ഉണ്ട്. അപ്പൊ ഞാനിവിടെ നിന്ന് ചുറ്റൂരിൽ നിന്ന് വേണം പോകണമെങ്കിൽ, അപ്പൊ വെട്ടുള്ളിൽ നിന്ന് പോകുമ്പോൾ അവിടെ 9 o'clock എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏറി ഇറങ്ങണം, പിന്നെ ട്രാഫിക് നോക്കണം.
5: അതെ അതെ, നമ്മൾ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പൊ ഓണം എങ്ങനെയായി, സെറ്റായോ?
9: ഓണം ഓണം ആക്ച്വലി ഇപ്പൊ നമ്മള് കുടുംബത്തില് ജസ്റ്റ് ഒരു മരണം നടന്നുകൊണ്ട് ഓണമില്ല, അതിന് ഇന്ന് 11-ാം തീയതി നാളത്തേക്കോ.
5: ഓക്കെ ഓക്കെ, അപ്പൊ അതിന്റേതായ
9: നാട്ടിൽ ഓണമുണ്ട്, ഓഫീസിൽ ഓണമുണ്ട്, എല്ലാവരുടെയും ഓണമാണ്. അപ്പൊ അതിനകത്തൊക്കെ
5: എല്ലാവരുടെയും ഓണമാണ്, അതുകൊണ്ട് നമ്മളും ഓണാവണം കേട്ടോ. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം, ഒരു നല്ല ദിവസം കൂടി ആവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മളെ വിളിച്ചത് പ്രജിത്തേട്ടനായിരുന്നു, ഇങ്ങനെ ഓട്ടത്തിനിടയിൽ വന്നൊരു കോളായിരുന്നു കേട്ടോ. അപ്പൊ ഈ സമയം നോക്കുമ്പോൾ 8:40 44 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഞാൻ പറയാൻ വന്നൊരു കഥ എന്താണെന്നറിയോ, അതായത് പണ്ട് കുഞ്ഞിലെ ആവുന്ന സമയത്ത് നമ്മുടെ കൈയുടെ നെക്കുണ്ടല്ലോ, ആ നെഗത്തിന്റെ ഉള്ളിലായിട്ടൊരു വൈറ്റ് കളറുള്ള സംഭവം വരും. അതിന് എന്താ പേര് പറയാന്ന് എനിക്കറിയില്ല കേട്ടോ, മെഡിക്കലി വേറെ ടേംസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ അതിനെ പറയാറ് ആ ഒരു വൈറ്റ് കളർ പാടി, നഖത്തിന്റെ ഉള്ളിലായിട്ട് ആ വൈറ്റ് കളർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓരോ വിരലിലായിട്ട് ഇങ്ങനെ വരുമല്ലോ നഖം. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും ആ ഓണം പുതു, അതായത് എത്ര എണ്ണം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് അത്രയും ഓണക്കോടി കിട്ടുമെന്നാണ് ഞങ്ങളുടെ ഒരു കണക്കെടുപ്പ്. അങ്ങനെ അങ്ങനെ ഒരു പറച്ചിൽ ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇവിടെ ഉണ്ടോ, നിങ്ങൾക്കൊക്കെ ഇത് അറിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു പരിപാടിയുണ്ട്, അതായത് കൈവിരലിന്റെ നഖം നോക്കിയിട്ട് ആ നഖത്തിന്റെ ഉള്ളിൽ ഒരു വൈറ്റ് കളറിൽ ഒരു ചെറിയൊരു വൈറ്റ് ഡോട്ട് പോലെ സംഭവം വന്നു കഴിഞ്ഞാൽ അത് എത്ര എണ്ണം ഉണ്ടോ എന്ന് നോക്കി നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യും, എന്നിട്ട് പറയും ഇത്രയും ജോഡി ഡ്രസ്സ് നമുക്ക് ഇത്തവണ ഓണക്കോടിയായിട്ട് കിട്ടും. ഇങ്ങനെ പറഞ്ഞു നടന്നിരുന്ന ഒരു കുട്ടിക്കാലം നമുക്കുണ്ടായിരുന്നു. അതെ, ഒരിക്കൽ ഞാനും ഒരു വർണ്ണപ്പെട്ടമായിരുന്നു എന്ന് പറയുന്ന പോലെയാണ്, ഒരിക്കൽ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അത്തപ്പൂക്കളം ഇടുന്ന കാര്യം പറയുന്ന സമയത്ത്, ഓണപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് പൂവിനെ പറയുന്ന സമയത്ത് ഞാനും ഹീരയും ഇവിടെ ഇരുന്ന് ഇങ്ങനെ വാ തോരാതെ പറയുന്നുണ്ട്, ചാമ ഉണ്ടായിരുന്നെങ്കിൽ ചാമ പൊട്ടിച്ച് എങ്ങനെ ഇട്ടു, ചാമ പൊട്ടിച്ച് അങ്ങനെ ഇടായിരുന്നു ഒക്കെ ഇങ്ങനെ കുറേ പറയുന്നുണ്ട്. അത് അവസാനം ഞാൻ പറഞ്ഞു ഏയ് പാലക്കാട് ചാമയൊന്നുമില്ല, ഇങ്ങനത്തെ സംഭവം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ ഇവിടെ സുനിലിനൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഒന്ന് ഒന്ന് ഒന്ന് ഇങ്ങനെ പരിഹസിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഓണം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ചാമയ്ക്ക് വല്ലാത്ത ഡിമാൻഡ്. ചാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടത്തൊക്കെ ഉണ്ടാവുന്ന ഇങ്ങനെ കതിരി പോലെ നമുക്ക് വലിച്ച് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും, അത്തരത്തിലുള്ള ചെടിയാണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഓണപ്പൂക്കളത്തിൽ ഇടാം. സംഭവം സെറ്റാണ്, ഭയങ്കര ഭംഗിയാണ് ഇടാനൊക്കെ, പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ വലിയ എളുപ്പമൊന്നുമില്ല, കുറച്ച് പണിയാണ്. എന്നാലും അപ്പൊ അത് മെയിൻ സംഭവമാണ് ഞങ്ങളുടെ നാട്ടിൽ. അപ്പൊ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറയായിരുന്നു. അപ്പൊ അവസാനം ഞങ്ങൾ പറഞ്ഞു ഓ ഓണം എല്ലാവിടെയും എല്ലാ ഏരിയയിലും എത്ര വ്യത്യസ്തമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എത്ര ഡിഫറൻസ് ആയിട്ടാണല്ലേ നമ്മൾ ഓരോരുത്തരും സെലിബ്രേറ്റ് ചെയ്യുന്നത്, ആ കാര്യമൊക്കെ പറഞ്ഞാണ് ഞങ്ങളുടെ ആ ഒരു കോൺവെർസേഷന്റെ കൺക്ലൂഷൻ വന്നിട്ടുണ്ടായിരുന്നത്. യെസ്, അപ്പൊ അതേ ഇങ്ങനെ ഓണവിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസിലാണ് കൂടെയുണ്ട് ഇറ്റ്സ് മി ആർഷി. ആ ഇല്ലയാ, നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോയാലോ.

0: സെൽറ്റസൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: മനസ്സിലും കേറി കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
3: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
6: Once again, welcome back to Ahalya Vishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം ദേ കൃത്യം 8 മണി കഴിഞ്ഞ 53 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടെയുണ്ട് HPRJ അഹല്യ. അങ്ങനെ ദേ ഞാൻ ഇന്നത്തെ മെസ്സേജുകളിലേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെസ്സേജ് നോക്കിയാലോ. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഗുഡ് മോർണിംഗ്. തളർത്തുകയാണ് മറ്റുള്ളവരുടെ ലക്ഷ്യമെങ്കിൽ അതിനെ മറികടക്കുകയാവണം നമ്മുടെ ലക്ഷ്യം. ഇന്നത്തെ ദിനം നമ്മുടെ ജലറാണി ഷീബ കുമരകത്തിന് വിജയാശംസകളും പ്രാർത്ഥനകളുമാകട്ടെ. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ് വടക്കേ വാവന്നൂർ. ഓക്കെ മുഹമ്മദ് ചേട്ടനും നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ ആയിലിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഓക്കെ എൻഡ്രോ സോങ് സൂപ്പർ, ഡാൻസ് ചെയ്യാൻ തോന്നുന്ന പാട്ട്. ഓക്കെ ഓണക്കോടി നേരത്തെ കിട്ടി മോളെ. ഓണക്കോടി കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല, എടുക്കണം. ഓക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ. സ്നേഹത്തോടെ പ്രേമം. വാ, പ്രേമമിക്കും വളരെ നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ദേ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ഹായ് ആയില്യ, ത്രിമൂർത്തീസിന്റെ പുലർകാല വന്ദനം. വന്ദനം. ആലപ്പുഴയുടെ പുന്നമടക്കായലിലെ കുഞ്ഞോളപ്പരപ്പിൽ ആർപ്പോ ഇറോ എന്ന വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ മിന്നൽ പിണറിന്റെ വേഗത്തിൽ തുഴയെറിഞ്ഞ ചിതറിത്തെറിക്കുന്ന ജലക്കണങ്ങൾ കൊണ്ട് ഉത്സവങ്ങളുടെ പൂമഴ പെയ്യിക്കുന്ന ജലമാമാങ്കത്തിന് അംഗം കുറിച്ച ജലറാണി ഷീബ കുമരകത്തിന്റെ വളയിട്ട കൈകൾക്ക് കരുത്ത് പകരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ എല്ലാ വിജയാശംസകളും നേരുന്നു. ഇന്ന് മറ്റ് വിശേഷങ്ങൾ അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ. പ്രിയ കൂട്ടുകാർക്കും ശ്രോതാക്കൾക്കും ശുഭദിനാശംസകളും നേരുന്നു. കാഞ്ഞിരപ്പള്ളി, ത്രിമൂർത്തീസ്. ഓക്കെ ഇപ്പൊ ത്രിമൂർത്തീസിന് മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ്. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ബേർഡി വിഷസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചേലുള്ളൊരു ചിരിയോളം അഴകുള്ളൊരു വസന്തവുമില്ല. അവന്റെ ആ ചിരിയാണ് ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം. കളിയും ചിരിയും കുറുമ്പും കുസൃതയും കൈനിറയെ ഞങ്ങൾക്ക് തന്ന സ്നേഹത്തോടെ ഇസാഖ് എന്ന് വിളിക്കുന്ന ഇസഹാക്കിന് 1000 ജന്മദിനാശംസകൾ നേരുന്നതിനോടൊപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ശുഭദിനം കൂടി നേരുന്നു. പപ്പ, ജിതിൻ, അമ്മ, നിമിഷ, സഹോദരൻ ഇവാൻ. ഓക്കെ ചാലക്കുടിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബേർഡേ ആഘോഷിക്കുന്ന ഇസഹാക്കിന് ഹാപ്പി ബേർഡേ വിഷസ് കൂടി അറിയിക്കുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ വെഡിങ് ആനിവേഴ്സറി വിഷസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പരസ്പരം കരുത്തും കരുതലുമായി ഒരേ മനസ്സോടെ മങ്ങാത്ത സ്നേഹത്തോടെ ജന്മങ്ങളോളം ഒന്നായി ജീവിക്കാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജീവിതം ഞങ്ങൾക്കായി ഒഴിഞ്ഞുവെച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സിബി ആൻഡ് ജിജി. 1000 വിവാഹ വാർഷികാശംസകൾ നേരുന്നു. അനറ്റ് മറിയ, ആഗ്നസ് മറിയ, ചാലക്കുടി. ഓക്കെ അപ്പം ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സിബി ആൻഡ് ജിജി. ഓക്കെ സിബി ആൻഡ് ജിജി ദമ്പതിമാർക്ക് 1000 വിവാഹ ദിന ആശംസകൾ കൂടി അറിയിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ദേ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. കവിത ചേച്ചിക്കും ഗുഡ് മോർണിംഗ്. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് അഹ്ലിയ ടീം. ഗുഡ് മോർണിംഗ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓണം ആശംസകൾ കൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മണിമേഖല ചേച്ചിക്കും ഓണം ആശംസകൾ. ഒപ്പം തന്നെ മനോഹരമായൊരു ദിവസം കൂടി ഞാൻ വിഷയുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഹല്യ FM എൻ്റെ ആയിലി ചേച്ചി. ഓക്കെ ഞാൻ സുചിത്ര കുട്ടപ്പൻ, കിനാശേരി. നാളെ തൃശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ ദ ഓൾഡ് ലൈബ്രറി നടത്തുന്ന ആകൃതി യുവ സാഹിത്യ സദസ്സിൽ വെച്ച് എൻ്റെ ആദ്യ പുസ്തകം അവളുടെ ലോകം പ്രകാശനം ചെയ്യുന്ന വിവരം എല്ലാവരെയും അറിയിക്കുന്നു. പരിപാടിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. ആയിലി ചേച്ചിയെ വിഷസ് കണ്ടിട്ട് കുറച്ചായി. ആ ഞാനിവിടെ ഉണ്ട് കേട്ടോ. സുഖമല്ലേ ചേച്ചിക്ക്? സുഖമാണോ എന്ന് ചോദിച്ചാൽ മനസ്സുകൊണ്ട് സുഖമാണ്. ശരീരം കൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ശബ്ദം ചെറുതായി പണി മുടക്കിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, കുഴപ്പമില്ല. അത് നമുക്ക് വീണ്ടും റെഡിയാക്കിയിട്ട് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സുചിത്ര കുട്ടപ്പന്ന്. ഓക്കെ അപ്പൊ സുചിത്രയ്ക്കും വളരെ നല്ലൊരു മനോഹരമായ ദിവസമാവട്ടെ. ഒപ്പം തന്നെ ആ

പുസ്തകം അതെ, ആ ഒരു പുതിയതായിട്ട് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ആ ഒരു ബുക്ക് ഗ്രാൻഡ് സക്സസ് ആവട്ടെ എന്ന് കൂടി വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, നമസ്കാരം അയലിയ ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ കോയമ്പത്തൂർ. ഓണം ഇപ്പോൾ പടിക്കൽ വരെ എത്തി, ഇനി തിരുവോണത്തിന് കാത്തിരിക്കുകയാണ്. ദിവസേന പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്നു, ഇനി തിരുവോണ ദിവസം ഗംഭീരമായിട്ട് വലിയൊരു പൂക്കളം ഇടണം. അയലിയന്റെ അതെ, അയലിയന്റെ ശബ്ദം കേട്ടിട്ട് കുറച്ച് നാളുകളായി. അതെ, ഞാനിവിടെ വന്നിട്ട് കുറച്ചായിട്ടുണ്ട്, വിഷസിലേക്ക് എത്തിയിട്ട് കുറച്ചായിട്ടുണ്ട്, പക്ഷേ ശബ്ദത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്, അതിൻ്റെ വിഷമം എനിക്കില്ലാതില്ല കേട്ടോ. ഓക്കെ, ഇന്നത്തെ വിഷസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായി എനിക്കും അഭിരാമിക്കും സുനിൽജി അവർക്കും അറിയിച്ചുകൊള്ളുന്ന ഹാപ്പി ഓണം ടു ഹീര കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ചന്ദ്രൻ ചേട്ടൻ, മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ്. അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഹായ് ആ ഇല്ല, ഹലോ, ഓണത്തിന്റെ പർച്ചേസൊക്കെ നടത്തിയോ? ഇല്ല, ഒന്നും നടത്തിയിട്ടില്ല, ഒക്കെ ചെയ്യണം. ശുഭദിനം നേരുന്നു എല്ലാ ശ്രോതാക്കൾക്കും, ഐശ്വര്യപൂർണ്ണമായ നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഹായ് അഹല്യ ജീവനക്കാർക്കും പ്രിയ കുടുംബങ്ങൾക്കും തൃക്കേട്ട ആശംസകൾ നേരുന്നു. ഓണമാസങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് കേശവദാസ് കൊല്ലങ്കോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിഷസ് പറയുകയാണെങ്കിൽ, രവീന്ദ്രൻ, രാജലക്ഷ്മി, ഡോക്ടർ ഹർകൃഷ്ണ, ഹരിദാസ് അയ്യർ, അതുപോലെ സുന്ദരം പിള്ളൈ, ജ്യോതി മനോജ്, അങ്ങനെ ഒരുപാട് പേർക്ക് വിഷസ് കൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാൻ വന്ന എല്ലാ മെസ്സേജും വായിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം ദേ ആ ഒരു മെസ്സേജ് കൂടി അയച്ചോളൂ, അതിനുള്ളൊരു കുട്ടി ഗ്യാപ്പ് കൂടി ഞാൻ തരാം.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
2: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
1: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
3: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം ദേക്രിത്യം 9 കഴിഞ്ഞ് 4 ആയിട്ടുണ്ട്. കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർഷി അഹല്യ. അങ്ങനെ ദേ ഞാൻ കുറച്ച് മെസ്സേജുകളിലേക്കും കൂടി പോവാം എന്ന് വിചാരിക്കുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ, ഗുഡ് മോർണിംഗ്. ഞാൻ ആർ. ഞാനും കുഞ്ഞുനാളിൽ നഖത്തിന്റെ വെള്ളപ്പാണ്ട് കണ്ടാൽ ഡ്രസ്സ് കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. വെള്ളപ്പാണ്ട് പോയ ശേഷമാണ് ഡ്രസ്സ് കിട്ടുന്നത്. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. ബൈ രമ്യ, രാധാകൃഷ്ണൻ. രമ്യ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് ആയില്ലേ, സുഖമാണോ? സുഖാണോ ചോദിച്ചാ സുഖാണ്. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും ടീമിനും ഓണം ആശംസകൾ. ബൈ ശാന്തി, സുമേഷ് അലപ്പുള്ളി. ഓക്കെ, അപ്പോൾ ശാന്തി ചേച്ചിക്ക് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, നമസ്കാരം ആയില്ലേ, സുഖമാണോ? സുഖാണ്. ഇന്നലെ നമ്മുടെ ശ്രോതാവ് ഇരുമയൂർ ചന്ദ്രൻ നേരിട്ട് കണ്ടു. ഓക്കെ, വളരെ സന്തോഷം. എല്ലാ കൂട്ടുകാർക്കും ഓണം അഡ്വാൻസ് ആശംസകൾ നേരുന്നു. ഗുരുവായൂരപ്പൻ തിരുവില്ലാമല. ഗുരുവായൂരപ്പൻ ചേട്ടന്, മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് ആയില്ലേ, ഗുഡ് മോർണിംഗ്. സജി ചേച്ചിയുടെയും കണ്ണേട്ടന്റെയും പൊന്നുമോൾ സച്ചു എന്ന് വിളിക്കുന്ന ആദിത്യയുടെ ജന്മദിനമാണിന്ന്. ഓക്കെ, മാമന്റെ കാന്താരിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു. ബൈ അജി മാമനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആദിത്യയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ, ആയില്യ, ഇന്ന് ആശംസകൾ ആർക്കൊക്കെയാണ്? വീരുബായ്, നീന മഞ്ജു, ഓക്കെ, കവിത രമേശ്, അങ്ങനെ 2 അഞ്ജലിമാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുരുകൻ, പൂർണിമ. ഓക്കെ, നിശാന്തയുടെ മെസ്സേജാണ് എറണാകുളത്ത് നിന്നും. നിശാന്തയുടെ മനോഹരമായി

ഞാനും ആഗ്രഹിക്കുന്നു എന്റെ സൗണ്ട് ഒന്ന് വേഗം സെറ്റാവട്ടെ എന്ന്. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസമാവട്ടെ. ഓക്കെ, ഷീബ ചേച്ചിക്ക് വിജയ ആശംസകൾ. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ നെഗത്തിൽ വെള്ള നിറം കണ്ടാൽ കോടി ഡ്രസ്സ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. കണ്ടോ കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. എനിവേ, കവിത ചേച്ചിയുടെ മെസ്സേജ് ആണ്. കവിത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ് കേട്ടോ. അങ്ങനെ ദൈവം വന്ന എല്ലാ മെസ്സേജും ഞാൻ വായിച്ചിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. കൂടാതെ ഇത് ഞാൻ പതിയെ ഒന്ന് ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോവാണ്. അപ്പോൾ ഇപ്പം എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ വന്ന കാര്യം, ആയില്ലേ കഥ പറയുന്നില്ലേ എന്നാണ്. എനിക്ക് കഥ പറയണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ചില സാഹചര്യങ്ങളിലെ സമ്മർദ്ദം മൂലം വലിയൊരു കഥയിലേക്കൊന്നും പോവാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വയ്യ. ഓക്കെ ഓക്കെ, അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കുട്ടിക്കാര്യം, കഥയല്ല, പകരം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം. അതായത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത സമയത്ത് കണ്ടൊരു കാര്യമാണ്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, ഓൺലി യു നോ വാട്ട് യു ഫീൽ ഇൻസൈഡ്. അതെ, ഇതാണ് ഞാൻ കണ്ട ആ ഒരു കോട്ട് കേട്ടോ. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, ഓൺലി യു നോ വാട്ട് യു ഫീൽ ഇൻസൈഡ്. അതായത് നിങ്ങൾ നിങ്ങളെ നോക്കൂ, കാരണം നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ഇഷ്യൂസ് മറ്റൊരാളെക്കാളും നന്നായിട്ട് അറിയുന്ന ആർക്കായിരിക്കും, നിങ്ങൾക്ക് തന്നെയായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും പറയാറുണ്ട്, എൻ്റെ പ്രശ്നം മറ്റാരും മനസ്സിലാക്കുന്നില്ല, എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഉണ്ടല്ലോ, അതിനുശേഷം നമ്മളിതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി പല കാര്യങ്ങളും, നമ്മളെ ഹീൽ ചെയ്യിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് ആവശ്യമെന്ന് അറിയുന്നത് മറ്റു ആർക്കല്ല, നമുക്ക് തന്നെയാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതും അല്ലെങ്കിൽ അതിനറിയുന്നതും നമ്മൾ എന്ന് പറയുന്ന വ്യക്തികൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ടേക്ക് യുവർ സെൽഫ്, കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യമെന്ന് മനസ്സിലാക്കാനും അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യാനും മറ്റാരെക്കാളും നന്നായിട്ട് പറ്റുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതും നിങ്ങൾക്ക് മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പതിയെ ഞാൻ ടാറ്റാ ബൈ ബൈ പറയാൻ പോവാണ്. വീണ്ടും ഞാൻ വരും, എന്താ പറയുക, ഒരു എനർജറ്റിക് ആയിട്ട് കുറച്ചുകൂടി ഉഷാറായിട്ട് കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ടിൽ ദൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹലിയ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: Law Point. Know your rights.
6: അഖിലി ഫ്രം 90.4 കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. സാധാരണക്കാരന് നിയമങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു തരുന്ന ലാ പോയിന്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ആയില്ല. നമ്മൾ ഇന്ന് എന്താണ് പറയാൻ പോകുന്നത്? ഈ ബിസിനസ് ആവശ്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിപരമായ കടം കൊടുക്കൽ വാങ്ങലുകൾക്കാണെങ്കിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് എന്ത്? ബാങ്ക് ചെക്കുകൾ അല്ലെ. എന്നാൽ പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന ചെക്കുകൾ ബാങ്കിൽ നൽകുന്ന സമയത്തെ അക്കൗണ്ടിൽ പണമില്ലെന്ന് പറഞ്ഞ് മടങ്ങി വരാറൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണക്കാർ വിചാരിക്കുന്നത് ഇതൊരു സാധാരണ സിവിൽ തർക്കമാണ്, അല്ലെങ്കിൽ വലിയ ഇഷ്യൂ ഉള്ളൊരു കാര്യമല്ല എന്നാണല്ലേ. എന്നാൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇന്ത്യയിലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ 138, സെക്ഷൻ 138 ഓഫ് NI ആക്ട് പ്രകാരം ഒരു ചെക്ക് മടങ്ങുന്നത് ജാമ്യം ലഭിക്കാവുന്ന കടുത്ത ഒരു ക്രിമിനൽ കുറ്റമാണ്. അതായത് ബെയിലബിൾ ക്രിമിനൽ ഒഫൻസ് ആണ്. ഒരു വ്യക്തി നിയമപരമായ ബാധ്യതയോ അല്ലെങ്കിൽ കടമോ തീർക്കുന്നതിനായിട്ട് മറ്റൊരു വ്യക്തിക്ക് നൽകിയ ചെക്ക് അക്കൗണ്ടിൽ ആവശ്യത്തിന് പണം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് കൊണ്ടോ മടങ്ങുകയാണെങ്കിൽ ഈ വകുപ്പ് ബാധകമാകാറുണ്ട്. എന്നാൽ ഒരു ചെക്ക് മടങ്ങിയ ഉടൻ തന്നെ അത് ക്രിമിനൽ കുറ്റമാവോ? ഇല്ല അല്ലേ. അതിന് നിയമം പറയുന്ന ചില കൃത്യമായ വ്യവസ്ഥകളുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്നാമതായിട്ട്, ആ ചെക്ക് അതിന്റെ കാലാവധിയായ 3 മാസത്തിനുള്ളിൽ ബാങ്കിൽ ഹാജരാക്കിയിരിക്കണം. രണ്ടാമതായി, ചെക്ക് നൽകിയത് ഒരു സമ്മാനമായിട്ടോ അല്ലെങ്കിൽ ഒരു നിയമവിരുദ്ധമായ കാര്യങ്ങൾക്കോ ആകരുത്. കൃത്യമായ സാമ്പത്തിക ഇടപാടിന്റെ ഭാഗമായിരിക്കണം. അപ്പോൾ ഈ നിയമം പണം ലഭിക്കാനുള്ള വ്യക്തിക്ക് ശക്തമായ സുരക്ഷ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ആദ്യത്തെ നിയമപരമായ നടപടി എന്താണ്? അതാണ് ഇനി നമ്മൾ ലോ പോയിന്റിൽ പറയാനായിട്ട് പോകുന്നത്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കേട്ട് കൂടാം.

0: മലയാളി ക്രിസ്ത്യൻ ഹെവ് ചെസി
1: ലോ പോയിന്റ് നോ യുവർ റൈറ്റ്സ്.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന നിയമമായ ചെക്ക് മടങ്ങൽ കേസുകളും നിയമസുരക്ഷയും, ആ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ അടുത്തതായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ബ്രേക്കിന് മുൻപ് പറഞ്ഞു നിർത്തിയത് ചെക്ക് ബൗൺസ് നിയമത്തിൻ്റെ പശ്ചാത്തലമായിരുന്നു അല്ലേ? ഇനി ഒരു ചെക്ക് മടങ്ങിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തൊരു കാര്യമാണ്, പലരും ചെക്ക് മടങ്ങി മാസങ്ങൾക്ക് ശേഷമാണ് വക്കീലിനെ കാണാനായിട്ട് പോവാറ്. എന്നാൽ ചെക്ക് കേസുകളിൽ സമയപരിധി, ഈ ലിമിറ്റേഷൻ പീരീഡ് വളരെ വ്യക്തമായിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ചെറിയൊരു സമയക്കുറവ് സംഭവിച്ചാൽ പോലും പിന്നീട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ നൽകിയ ചെക്ക് മടങ്ങുന്ന സമയത്ത് ബാങ്ക് അധികൃതർ ചെക്കിനോടൊപ്പം ഒരു രസീത് കൂടി നൽകും. ഇതിനെയാണ് എന്ത് പറയാറ്? ബാങ്ക് റിട്ടേൺ മെമ്മോ എന്ന് പറയാറ്. അപ്പോൾ ചെക്ക് മടങ്ങാനുള്ള കൃത്യമായ കാരണം ഇതിൽ എഴുതിയിട്ടുണ്ടാകും. ഈ ബാങ്ക് മെമ്മോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന തീയതി മുതൽ കൃത്യം 30 ദിവസത്തിനകം ചെക്ക് തന്ന വ്യക്തിക്ക് വക്കീൽ മുഖേന ഒരു ലീഗൽ നോട്ടീസ് നിങ്ങൾക്ക് അയച്ചിരിക്കണം. നിങ്ങൾ തന്ന ചെക്ക് മടങ്ങിയിരിക്കുന്നു, അതിനാൽ നോട്ടീസ് കൈപ്പറ്റി 15 ദിവസത്തിനകം ഇതിന്റെ പണം തിരികെ നൽകണം. ആ ഒരു കാര്യം നമുക്ക് ഈ ഒരു നോട്ടീസിൽ വ്യക്തമായിട്ട് എന്ത് ചെയ്യാം, ആവശ്യപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നോട്ടീസ് അയക്കാതെ നിങ്ങൾക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാനായിട്ട് നിയമപരമായിട്ട് യാതൊരു അവകാശവുമില്ല. ആ കാര്യം കൂടി മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് 30 ദിവസത്തെ ഈ സമയപരിധി കൃത്യമായിട്ട് ഓർത്തുവെക്കണം.

0: all your rights.
1: യെസ്, കേട്ടുകൊണ്ടിരിക്കുന്ന ലോ പോയിന്റ് ആണ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താ, നമ്മൾ അയച്ച ലീഗൽ നോട്ടീസ് ചെക്ക് തന്ന വ്യക്തി കൈപ്പറ്റി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിയമപ്രകാരം നോട്ടീസ് കിട്ടി 15 ദിവസത്തെ സമയം അവർക്ക് പണം നൽകാനായിട്ട് ലഭിക്കും. എന്നാൽ ഈ 15 ദിവസം കഴിഞ്ഞിട്ടും അവർ പണം തരുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടീസിന് മറുപടി പോലും തരാതെ ഒഴിഞ്ഞു മാറുകയാണോ ചെയ്യുന്നത്, എങ്കിൽ എന്താണ് ചെയ്യുക? ഇവിടെയാണ് യഥാർത്ഥ ഈ ഒരു ക്രിമിനൽ നടപടികൾ ആരംഭിക്കാറ്. അതായത് നോട്ടീസിന്റെ 15 ദിവസത്തെ കാലാവധി കഴിയുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം, അതായത് പ്രൈവറ്റ് കംപ്ലയിന്റ് ഫയൽ ചെയ്തിരിക്കണം. കോടതിയിൽ കേസ് തെളിയിക്കപ്പെട്ടാൽ കുറ്റക്കാരനായ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ വളരെ കഠിനമായിരിക്കും കേട്ടോ. ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രതിക്ക് 2 വർഷം വരെ തടവ് ശിക്ഷയോ, അല്ലെങ്കിൽ ചെക്കിൽ എഴുതിയിരിക്കുന്ന തുകയുടെ ഇരട്ടി വരെയോ പിഴ ലഭിക്കും. അതായത് ഡബിൾ ദ ചെക്ക് അമൗണ്ട് എന്ന് പറയുന്ന കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് കോടതിക്ക് ശിക്ഷയായിട്ടും വിധിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പിഴത്തുകയിൽ നിന്ന് പരാതിക്കാരന് പണം കോടതി വഴി ഈടാക്കി നൽകുകയും ചെയ്യും. പണം വാങ്ങി പറ്റിക്കുന്നവർക്ക് നിയമം നൽകുന്ന ശക്തമായ പ്രഹരമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇനിയും നമുക്ക് ഈ ഒരു നിയമത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനായിട്ട് ബാക്കിയുണ്ട്. തുടർന്ന് കേൾക്കാം ലാ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: law point. Know your rights.
1: യെസ്, ലോ പോയിന്റിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്താൻ പോവാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ ആയില്യാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? പലപ്പോഴും കോടതികളിൽ ചെക്ക് കേസുകൾ വർഷങ്ങളോളം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവാറുണ്ടല്ലേ. ഈ കേസ് നടത്തുന്ന പരാതിക്കാരൻ പണം മുടക്കി ബുദ്ധിമുട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതി കേസ് ബോധപൂർവം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ട് കേന്ദ്ര സർക്കാർ ഈ ഒരു നിയമത്തിൽ കൊണ്ടുവന്ന ഒരു വിപ്ലവകരമായ ഒരു ഭേദഗതിയാണിത്. സെക്ഷൻ 143A. എന്താണ് ഈ സെക്ഷൻ 143A? അതായത് ഈ ഒരു പുതിയ നിയമ ഭേദഗതി പ്രകാരം കേസ് കോടതിയിൽ ആരംഭിച്ച് പ്രതി താൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് കേസ് നടത്താനായിട്ട് തീരുമാനിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ പരാതിക്കാരന് ഇടക്കാല ആശ്വാസം, ആ ഒരു ഇടക്കാല ആശ്വാസം ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകാം. ഇന്റേണിം കോമ്പൻസേഷൻ. അപ്പോൾ ഇതനുസരിച്ച് ചെക്ക് തുകയുടെ പരമാവധി 20% വരെ തുക കോടതി വിധി വരുന്നത് വരെ കാത്തു നിൽക്കാതെ തന്നെ പരാതിക്കാരന് വാങ്ങി നൽകാനായിട്ട് മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. അപ്പോൾ കോടതി ഉത്തരവിട്ട് 60 ദിവസത്തിനകം പ്രതി ഈ ഒരു തുക നൽകിയിരിക്കണമെന്നാണ്. ഇനി കേസിന്റെ അവസാനം പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കോടതി വിട്ടയച്ചാൽ വാങ്ങിയ ഈ 20% തുക പലിശ സഹിതം പരാതിക്കാരൻ പ്രതിക്ക് തിരികെ നൽകേണ്ടി വരും. കള്ളപ്പരാതി കൊടുക്കുകയാണെങ്കിൽ പെട്ടുപോകും കേട്ടോ. എങ്കിലും പണം നഷ്ടപ്പെട്ട സാധാരണക്കാരനെ കേസ് നടത്തുന്നതിനുള്ള വലിയൊരു സാമ്പത്തിക സഹായമാണ് ഈ ഒരു ഇടക്കാല ആശ്വാസ നിയമം അല്ലെ. അപ്പോ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ എപ്പോഴും കൃത്യമായ നിയമരേഖകളോട് മാത്രം നടത്തുക. ഇത്രയും നേരം ദേ കേട്ടുകൊണ്ടിരുന്ന ലോ പോയിന്റ് ആണ്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആയില്യാണ് കേട്ടോ. അങ്ങനെ ദേ ഇന്നത്തെ ലോ പോയിന്റിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഞാൻ വരും ലോ പോയിന്റുമായിട്ട് മറ്റൊരു നിയമവും നിയമവശങ്ങളുമായിട്ട്. അപ്പൊ നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ശിശുപാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
2: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
3: ചേട്ടാ ചായ എടുക്കട്ടെ?
4: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
3: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
2: അപ്പോ കാത്തിരിപ്പില്ലേ?
3: ഇല്ല.
5: മൈജിയോണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
6: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
7: 20 കാറുകൾ,
6: 25 സ്കൂട്ടറുകൾ,
7: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
6: 1,00,000 രൂപ വീതം 100 പേർക്ക്
7: ബമ്പർ സമ്മാനമായി BMW കാർ,
6: അങ്ങനെ 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
8: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: വേഗം പറ. നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോയാ ഒന്ന് നോക്കി നടക്കേണ്ട റസിയാ.
1: പെങ്കുളെ, വീട്ടിന് മുന്നിൽ കൂടെ വന്നപ്പോ നല്ല മട്ടൻ ബിരിയാണിനെ മണം അടിച്ചല്ലോ. വല്ലപ്പോഴും നമ്മളെ കൂടെ വിളിച്ചത് സൽക്കരിക്കണേ.
0: ഓ, അങ്ങോട്ട് ചെന്നാ മതി, അവളുടെ വാപ്പ അതിനെ വെട്ടി മട്ടൻ ചാപ്സാക്കി.
1: ആണാ, എന്നാ പിന്നെ വേണ്ട ബാപ്പു.
0: മുരളിയുടെ പാട്ട് കഴിഞ്ഞ താരാക്കുറുപ്പിന്റെ ഡാൻസ് നിങ്ങൾ അകത്തേക്ക് ഇല്ലെങ്കിൽ കാണാം.
1: സൂക്ഷിച്ചു വേണേ.
0: അപ്പോഴാ

0: നമസ്കാരം നമസ്കാരം,
1: സതീശ കഞ്ഞി പോരാ.
0: വണക്കമുണ്ട് വണക്കമുണ്ട്, നമസ്കാരം നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. അച്ഛോ ഈ ചോദിച്ച അച്ഛനേക്കട്ടെ, അച്ഛന്റെ പാടങ്ങൾ. ഞാനിവിടെ നോളാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
5: அகலே எஃப்எம் 90.4. இது பாலக்காடு நெஞ்சின் குடிதாளம். கேட்டு கேட்டு கூட்டு கூடாம்.

0: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
1: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
0: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
2: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
3: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
6: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
5: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
1: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡിയായില്ല.
0: അതോർത്ത് വിഷമിക്കണ്ട, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
1: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
2: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ TNC അപ്ലൈ.
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
6: ലെസൺ വിതൗട്ട് ബ്രേക്ക്.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, movement that inspires.
5: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
6: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ, 5-star ബിയൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
7: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കും.
8: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തേരെ ഇഴുക്ക് എന്നാച്ചുമുത്ത് ഏ മത്തളം കൊട്ടേ.

0: വഴിയിൽ വെച്ച് ഒരു മഴയത്ത് എൻ്റെ കുടക്കീഴിലേക്ക് ഓടിക്കേറിയ ഒരാളാ താൻ. മഴ തീർന്നപ്പോ ഓക്കെ ബൈ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ ഒറ്റ പോക്ക അല്ലടോ.
1: കൊള്ളാലോ ഉപമ, കവിതയോ സാഹിത്യോ?
0: ഹേ, പണ്ടാരോ പാടിക്കേട്ടൊരു പാട്ടാ, തന്റെ വർത്തമാനം കേട്ട് പുറത്തുപോയി.
1: എങ്ങനെ എങ്ങനെ എങ്ങനെ?

മകമ പനി പമകമരി സരി സരിഗമ പകമ പസാനി പമരി സരി സരി പസാനി പമനി പമരി സരിഗമ പസനി സരി സരി പമരി സരി സനി പപമരി സരി സരി സമഗ പമനി പസ

കാമിദാത്ത വിതരണ വിഗുണചരണ കാവ്യന ലകാലങ്കാര ഭരണ കാമിദാത്ത വിതരണ വിഗുണചരണ കാവ്യന ലകാലങ്കാര ഭരണ ഭൂമി ജലഗ്നിവായു ഗഗന കിരണ ബോധരൂപ നിത്യാനന്ദ കരിണിത രിഗമപനി പവമ മരിരി സരിസ സരിഗമപനി പപമ മരിരി സരിസ മഗമപനി പമഗമരിരി സനി സരിഗമ പഗമ പസാനി പമരിരി സരി പസാനി പമരി പമരിരി സരിഗമ പസനി സരി സരി പമരി സരി സനി പപമ മരിരി സനി സരി സമഗപ

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഈ സമയമായിരിക്കുന്നു. രാവിലെ ഞാനൊരു ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയതാണ് അല്ലെ. യെസ്, സഹർ ലിവിഷസിൽ നിന്ന് ഒരു ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറെ ദിവസമായി ലീവ് വഴി വന്നിട്ട്, അതുകൊണ്ട് ഇൻസ്റ്റന്റ് പാട്ടിലേക്കും കൂടി ഒന്ന് വന്നിട്ടങ്ങ് പോവാമെന്ന്. യെസ്, അങ്ങനെയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ആയില്ലയാണ് കേട്ടുള്ളത്. രാവിലെ ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തിരുന്നു, ശബ്ദം ചെറുതായിട്ട് പണി മുടക്കിയിട്ടുണ്ടെന്ന്. അതേ ജാമ്യത്തിന് ഞാൻ ഒന്നുകൂടി പുതുക്കി എടുക്കാണ്, ശബ്ദം ചെറിയ രീതിയിൽ ഒരു പണി മുടക്കിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. സോ ജസ്റ്റ് അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കു, സാരില്ല, മനുഷ്യനല്ലേ, ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരണം എന്നുള്ളതാണ്. എന്നാലാണ് എല്ലാത്തിനും ഒരു ത്രിൽ ഉണ്ടാവുമല്ലോ. എനിവേ, ഇതേ എന്റെ ശബ്ദത്തിന് മാത്രമാണ് ആ ചെറിയൊരു എനർജി കുറവുള്ളൂ, മനസ്സിൽ നല്ല എനർജി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അങ്ങ് ആരംഭിക്കാൻ പോവാണ്. ഇനി ഇവിടെ പാട്ടിനുള്ള സമയമാണ്, പാട്ടിന് മാത്രമുള്ള സമയമാണ്, നല്ല പാട്ടുകൾ ചോദിക്കാനും നല്ല പാട്ടുകൾ കേൾക്കാനുമുള്ള സമയമാണ്. അപ്പോൾ വേഗം വേഗം വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടി വിളിക്കാം, ഒപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനൊക്കെ സെയിം നമ്പറാണ് കേട്ടോ. ആ നമ്പർ ഇതാണ്, 8281509000. 8281509000 എന്നതാണ് നമ്മളെ വിളിക്കേണ്ട നമ്പർ. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഐഡിയിലും പാട്ടുകൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇൻസ്റ്റാ ഐഡി AHALYFM90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡി. അപ്പോൾ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അതുമല്ലാതെ നോർമൽ ടെക്സ്റ്റ് മെസ്സേജും അയക്കാം. കൂടാതെ തന്നെ എന്നെ വിളിക്കാവുന്നത് കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റല്ലേ, ഡീലല്ലേ, അപ്പൊ എങ്ങനെയാ നമ്മൾ തുടങ്ങല്ലേ. യെസ്, നല്ല നല്ല മനോഹരമായ രസമുള്ള പാട്ടുകളൊക്കെ ഇന്ന് കേൾക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ആരംഭിക്കുന്നു ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വിത്ത് മീ ആർ ജെ അഹല്യ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
3: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ ദേ മടങ്ങി എത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ കൃത്യം 12 കഴിഞ്ഞ 9 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ആ ഒരു പാട്ടിലേക്ക് പോകാൻ പോവാണ്. ആരാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ശാന്തി ചേച്ചിയാണ് എലപ്പുള്ളിയിൽ നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് മിന്നാരം എന്ന സിനിമയിലെ പാട്ടാണ്. അയിലിയുടെ ശബ്ദം റെഡി ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേച്ചി, എന്തായാലും വേറെ റെഡി ആവട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ട് വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ദിൻസി ചേച്ചിയാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് ബിടെക് എന്ന സിനിമയിലെ പാട്ടാണ്. അങ്ങനെ മനോഹരമായി രണ്ട് പാട്ടുകൾ എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Paattu. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം ദേഹൃത്യം 12 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് ഞാൻ പോവാൻ പോവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഹലോ, ഹലോ,
2: ഹലോ, കൊഞ്ഞാമ്പലം ഷൈഫുദ്ദീൻ.
1: ഷൈഫുദ്ദീൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: സുഖമായിരിക്കുന്നു.
1: സുഖമായിരിക്കുന്നു. ഓക്കെ, പറയൂ, പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് പാലിലം വെച്ചുകൊടുക്കാം.
1: ഓക്കെ, ഞാൻ വെച്ചുകൊടുക്കാം കേട്ടോ. ഓക്കെ ഷൈഫുദ്ദീൻ ചേട്ടാ, അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് വരുന്നതായിരിക്കും ഇൻസ്റ്റന്റ് പാട്ടിൽ. അങ്ങനെ ഈ ഒപ്പം തന്നെ മറ്റൊരു പാട്ട് കൂടി വരാൻ പോവാണ്. അശ്വിനിയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അശ്വിനിയുടെ ബ്രദറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അശ്വിനി ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു തമിഴ് ട്രാക്കാണ്. എസ് ജാനകി പാടിയിട്ടുള്ള ഇളയരാജയുടെ സംഗീതത്തിൽ വന്നിരിക്കുന്ന പാട്ടാണ് ചിന്ന ചിന്ന വന്നക്കുയിൽ. അപ്പോൾ ബ്യൂട്ടിഫുള്ളായ ആ ഒരു ട്രാക്ക് കൂടി എത്തുന്നതിന്റെ ഇൻസ്റ്റന്റ് പാട്ടിൽ. ഈ പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇനി നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാൻ പോകുന്നത്.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: മരം.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സൌജന്യ ഓണക്കിറ്റ് വിതരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയനാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിരീക്ഷിക്കുന്ന ഡോപ്ലർ റഡാർ ഡിസംബറോടെ പ്രവർത്തന സജ്ജമാകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മകൾ വീണ വിജയനെതിരായ ഇ ഡി നടപടി വിചിത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ പരിധിയിൽ ഉൾപ്പെട്ടിരുന്ന സ്ഥലങ്ങൾ മൈസൂർ ഡിവിഷന്റെ ഭാഗമാക്കാനെടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് കെ സുധാകരൻ എം പി. FIH ലോക ഹോക്കി കപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സൌജന്യ ഓണക്കിറ്റ് വിതരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 5,93,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതെന്നും ഇതിൽ 3,43,000 കിറ്റുകൾ വിതരണം ചെയ്തതായും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഗവൺമെന്റിന്റെ വിപണി ഇടപെടൽ ഫലം കാണുന്നുണ്ടെന്നും സപ്ലൈകോ ഓണം വിറ്റുവരവ് 249,18,00,000 രൂപ കടന്നതായും വി ഡി സതീശൻ വ്യക്തമാക്കി. സബ്സിഡി സാധനങ്ങളുടെ വിറ്റുവരവ് 161 കോടി രൂപയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരം അടുത്ത മാസം 5 ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. 48 അധ്യാപകർക്കാണ് പുരസ്കാരം. കണ്ണൂർ ഇരിക്കൂർ GHSSലെ അധ്യാപകൻ സുനിൽകുമാർ കെ പി ആണ് പട്ടികയിലെ ഏക മലയാളി. ദേശീയ അധ്യാപക അവാർഡ് നേടിയ പുടാതി GUP സ്കൂൾ പ്രധാന അധ്യാപകൻ കെ പി സുനിൽകുമാർ ആകാശവാണിയോട്.
2: ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരത്തിന് അർഹനായതിൽ ഏറെ സന്തോഷിക്കുകയാണ്. കാരണം കഴിഞ്ഞ 33 വർഷക്കാലത്തെ അധ്യാപനത്തിനിടയിൽ കുട്ടികളോടൊപ്പവും വിദ്യാലയത്തോടൊപ്പവും ചേർന്ന് നിന്നതിന്റെ ഒരു പ്രതിഫലമാണ്, അല്ലെങ്കിൽ അതിന് കിട്ടിയ അംഗീകാരമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ദേശീയ അധ്യാപക അവാർഡിനെ അപേക്ഷിച്ച എന്റെ നോമിനേഷൻ വന്ന് ഉള്ള പ്രസന്റേഷനിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫോർ ദ പീപ്പിൾ എന്നാണ്, കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നുള്ള തരത്തിലാണ് എന്റെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നത്. തീർച്ചയായും അത് സാർത്ഥകമായി സന്തോഷമുണ്ട്.
1: പശ്ചിമബംഗാളിലെ ജനങ്ങൾക്ക് നേരിട്ട് പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ 4 ടോൾ ഫ്രീ ഹെൽപ്പ് ലൈനുകൾ ആരംഭിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഹെൽപ്പ് ലൈനുകളുടെ പ്രവർത്തനം അവലോകനം ചെയ്യാൻ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയതായും ഈ നമ്പറുകൾ വഴി ലഭിക്കുന്ന ഓരോ പരാതിയിലും വേഗത്തിൽ നടപടി ഉറപ്പാക്കുമെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വയനാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഡോപ്ലർ റഡാർ ഡിസംബറോടെ പ്രവർത്തന സജ്ജമാകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിജീവിതരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് 5,11,00,000 രൂപ വിതരണം ചെയ്തതായി മന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിച്ചത്. ദുരന്തബാധിതരുടെ ഗുണഭോക്തൃ പട്ടിക, വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും നഷ്ടപരിഹാരം, വായ്പ ഏറ്റെടുക്കൽ, കൃഷിഭൂമി യോഗ്യമാക്കൽ തുടങ്ങിയവയും സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് ടി സിദ്ദിഖ് അറിയിച്ചു. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടത്തും. ഉച്ചയ്ക്ക് 2 മുഖ്യമന്ത്രി വി ഡി സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യാതിഥിയാകും. മകൾ വീണ വിജയനെതിരായ ഇ ഡിയുടെ നടപടി വിചിത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇ ഡി ദീർഘകാലമായി തന്നെയും കുടുംബത്തെയും വേട്ടയാടുകയാണെന്ന് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഹവാല പണം കൈമാറിയെന്നതിന് എന്ത് തെളിവാണ് ഇ ഡി ഹാജരാക്കിയതെന്നും എന്തിനാണ് പത്രക്കുറിപ്പ് ഇറക്കിയതെന്നും പിണറായി വിജയൻ ചോദിച്ചു. ഒരു ഹവാല ഇടപാടും വീണയുമായോ പി എ മുഹമ്മദ് റിയാസുമായോ ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. മുൻ സ്പീക്കർ എ എൻ ഷംസീറിനെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച ആരോപണങ്ങൾ അസംബന്ധമാണെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്താൻ ഹരിതോർജ്ജ മേഖലയിൽ പുതിയ ചുവടുവയ്പുമായി വൈദ്യുതി വകുപ്പ് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. ഭാവി ഊർജ്ജ സ്വയം പര്യാപ്തതയിൽ നിർണായക പങ്കുവഹിക്കാൻ പോകുന്ന ഇടുക്കി പമ്പ്ഡ് ഹൈഡ്രോ സ്റ്റോറേജ് പദ്ധതി സംബന്ധിച്ച് KSEBയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചയും അവലോകനവും നടത്തിയതായി മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ മാസത്തിൽ നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. ഇത് സംബന്ധിച്ച് മന്ത്രി എൻ ഷംസുദ്ദീന് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അടുത്ത ദിവസം തന്നെ പരീക്ഷാ ടൈംടേബിൾ പുറത്തിറക്കും. നേരത്തെ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ +2 പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് നടത്തിയിരുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകിയതിനെ തുടർന്നാണ് പുതിയ തീരുമാനം. ലോക്ഭവനിൽ സമ്മാനമായി ലഭിച്ചതും വാങ്ങിയതുമായ പുസ്തകങ്ങൾ ശേഖരിച്ച് സംരക്ഷിക്കാനും വായനയ്ക്കും ഗവേഷണത്തിനും പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. ലോക്ഭവന്റെ പ്രധാന കവാടത്തോട് ചേർന്ന പുതിയ കെട്ടിടത്തിലാണ് ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത്. തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മരണാർത്ഥം തുഞ്ചൻ സ്മൃതി എന്നാണ് ഗ്രന്ഥശാലയ്ക്ക് പേര് നൽകിയത്. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
0: വിവിധ കാലങ്ങളിലായി ലോക്ഭവന് സമ്മാനമായി ലഭിച്ചതും ആവശ്യാനുസരണം വാങ്ങിയതുമായ 10,000-ലധികം പുസ്തകങ്ങളാണ് ലോക്ഭവനിലെ പുതിയ ഗ്രന്ഥശാലയിലുള്ളത്. 4,000-ലധികം മലയാള പുസ്തകങ്ങളും 6,000-ത്തോളം ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉൾപ്പെടുന്നതാണ് ലോക്ഭവനിലെ ഗ്രന്ഥശാല. ഇതിനു പുറമെ വിവിധ ഇന്ത്യൻ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങളും സാഹിത്യം, ചരിത്രം, സംസ്കാരം, തത്വചിന്ത, ശാസ്ത്രം തുടങ്ങി വിവിധ മേഖലകളിലെ വിലപ്പെട്ട പുസ്തകങ്ങളും ഗ്രന്ഥശാലയിലുണ്ട്. വിവിധ സ്ഥലങ്ങളിലായി സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങൾ ഒരു സാധാരണ ഗ്രന്ഥശാലയുടെ മാതൃകയിൽ ക്രമീകരിച്ച് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. പുസ്തകങ്ങളെ കേവലം ശേഖരമായി സൂക്ഷിക്കുന്നതിന് പകരം വായനയ്ക്കും പഠനത്തിനും ഗവേഷണത്തിനും ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യം.
1: ഈ വർഷം മുതൽ ശബരിമലയിൽ ഭക്തർക്ക് തിരുവോണ സദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നൽകും. തിരുവോണ ദിവസം സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തർക്കും തിരുവോണ സദ്യ നൽകാൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ഓണസദ്യയുടെ പേരിലെ സ്പോൺസർഷിപ്പുകളും പണപ്പിരിവുകളും ഒഴിവാക്കാനാണ് ഓണസദ്യ നേരിട്ട് നൽകാൻ തീരുമാനിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ പരിധിയിൽ ഉൾപ്പെട്ടിരുന്ന കാസർകോട് അതിർത്തി മുതൽ ദക്ഷിണ കർണാടകയിലെ പ്രദേശങ്ങളെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് വേർപെടുത്തി മൈസൂർ റെയിൽവേ ഡിവിഷന്റെ ഭാഗമാക്കാനെടുത്ത തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് കെ സുധാകരൻ എംപി ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് അദ്ദേഹം കത്ത് നൽകി. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ പരിധിയും വരുമാനവും ഗണ്യമായി കുറയ്ക്കുന്ന നടപടി കേരളത്തിന്, പ്രത്യേകിച്ച് പാലക്കാട് റെയിൽവേ ഡിവിഷന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുക. സംസ്ഥാനത്ത് സംഭരിച്ച നെല്ലിന്റെ താങ്ങുവില വിഹിതമായി കേന്ദ്ര ഗവൺമെന്റ് 250 കോടി രൂപ അനുവദിച്ചു. ഇതോടെ മുഴുവൻ നെൽകർഷകർക്കും രണ്ടാം വിളയിലെ നെല്ലുവില നൽകാൻ നടപടി തുടങ്ങി. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
3: നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രോത്സാഹന വിഹിതം പൂർണ്ണതോതിൽ സപ്ലൈക്കൊക്കെ അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ചാണ് ഇപ്പോൾ നെല്ലുവില നൽകുന്നത്. കേന്ദ്രവിഹിതവും ലഭിച്ചതോടെ സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കും നെല്ലുവില കൊടുത്തു തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണമെത്തിക്കാൻ അവധി ദിവസങ്ങളിൽ അടക്കം കർഷകരുടെ അക്കൌണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചിരിക്കുന്നത്. നെല്ലെടുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സംസ്ഥാനം സമർപ്പിച്ചാൽ മാത്രമേ കേന്ദ്രം താങ്ങുവില അനുവദിക്കുകയുള്ളൂ. ഇതിനായി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പണം വേഗത്തിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു.
1: FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഇന്ത്യൻ വനിതാ ടീം ഇന്നലെ നെതർലൻഡ്സിനോട് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. നാളെ ഓസ്ട്രേലിയയുമായാണ് ഇന്ത്യൻ വനിതാ ടീമിന്റെ പോരാട്ടം. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ. ഇന്ത്യൻ സമയം രാവിലെ 10:00 കൊളംബോയിലെ സിംഹളി സ്പോർട്സ് ക്ലബ് ഗ്രൌണ്ടിലാണ് മത്സരം. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ 165 റണ്ണിന് ജയിച്ചിരുന്നു. മസ്തിഷ്ക മരണത്തെ തുടർന്ന് 6 പേർക്ക് അവയവങ്ങൾ ദാനം ചെയ്ത തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി 7-വയസ്സുകാരി പി ലിതിഷ മരണത്തിന് കീഴടങ്ങി. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസിലായിരുന്നു അന്ത്യം. ലിതിഷയുടെ കരൾ, 2 വൃക്കകൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിന്റെ കാർഷികേതര ഘടകത്തിന് കീഴിലെ നിർദ്ദേശങ്ങൾ ഗ്രാമവികസന മന്ത്രാലയം ഉന്നതാധികാര സമിതി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. ഗ്രാമീണ സ്ത്രീകളുടെ സംരംഭകത്വത്തിലൂടെ ഉപജീവന അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്ന് മന്ത്രി ബോൺസ് ജോസഫ് അറിയിച്ചു. ജലോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 30 നടത്തുന്ന ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് സൌജന്യ ഓണക്കിറ്റ് വിതരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിരീക്ഷിക്കുന്ന ഡോപ്ലർ റഡാർ ഡിസംബറോടെ പ്രവർത്തന സജ്ജമാകുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. 72th നെഹ്റു ട്രോഫി വള്ളംകളി ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മകൾ വീണാ വിജയനെതിരായ ED നടപടി വിചിത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ പരിധിയിൽ ഉൾപ്പെട്ടിരുന്ന സ്ഥലങ്ങൾ മൈസൂർ ഡിവിഷന്റെ ഭാഗമാക്കാനെടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് കെ സുധാകരൻ MP. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
7: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
6: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
8: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ അയില്ലയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ സുമി ചേച്ചിയാണ്. സ്പെഷ്യലായിട്ട് സുമി ചേച്ചിയുടെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ് ഈ പാട്ട് എന്നൊരു കാര്യം എന്തായാലും പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേ ചേച്ചി, ഞാനത് പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ പാട്ട് ഏതാണെന്നല്ലേ, പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട്, ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് അച്ചു ആണ് കേട്ടോ. അച്ചു ചോദിച്ചിരിക്കുന്ന പാട്ട് ഉസ്താദ് എന്ന മൂവിയിലെ പാട്ടാണ്. അപ്പൊ അച്ചുവിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: വാഹനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
5: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം എത്രയായിട്ടുണ്ട്? 12 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ദേ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകാൻ പോവാണ്. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ധനുഷാണ് പാലക്കാട് നിന്നും ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. യാൻ എന്ന സിനിമയിലെ പാട്ടാണ് ധനുഷ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ധനുഷിന് വേണ്ടിയിട്ട് ദേ ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണെങ്കിൽ വെള്ളിത്തിര എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ്? സൈനയുടെ മെസ്സേജാണ് കേട്ടോ. ഓക്കെ, മലപ്പുറത്ത് നിന്നാണ് സൈന മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സൈനയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി എത്തുന്നത് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതാ.

0: ബർത്ത്ഡേ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
1: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
2: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡി ആയില്ല.
1: അതോർത്ത് വിഷമിക്കട്ടെ, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
2: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
3: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ TNC apply.
0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് SUV.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ,
0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
6: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം തീകൃത്യം 1 മണി കഴിഞ്ഞ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഫസ്റ്റ് ഹാഫ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഹാഫിലേക്ക് പോകാൻ പോവാണല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത പാട്ട് ആർക്ക് വേണ്ടിയാണ് വരാൻ പോകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ മൻഹയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മുഹമ്മദിന്റെ മെസ്സേജാണ്, മൻഹയുടെ ബർത്ത്ഡേ ആണ് ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ ആയിട്ടൊരു വിഷസ് അറിയിക്കാൻ കൂടി മുഹമ്മദ് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മുഹമ്മദിന്റെ പ്രിയപ്പെട്ട സിസ്റ്റർ മൻഹയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് ഇഷ്ടത്തോടെ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നല്ലൊരു പാട്ട് തന്നെ, തിങ്കൾ പൂ എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ് കേട്ടോ. പാച്ചവും അത്ഭുത വിളക്കും, യെസ് അതാണ് ആ സിനിമ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ മൻഹ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് ദേ ഇൻസ്റ്റന്റ് പാട്ടിൽ ഞാൻ വെച്ചതാം. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ വിഷസ് മൻഹ. ഓക്കെ, ഒപ്പം തന്നെ ദേ ഒരു പാട്ട് കൂടി വരാൻ പോവാണ് കേട്ടോ. ഭാസ്കരൻ ചേട്ടനാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. സർഗം എന്ന മൂവിയിലെ ഈ പാട്ടാണ്, പഴയ ഒരു സിനിമയാണ്, പഴയ കുറച്ച് പാട്ടുകളാണ്, പക്ഷെ നല്ല രസമുള്ള പാട്ടുകളാണല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് കൂടി കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായ സിറ്റ് ബഗ് ആൻഡ് എൻജോയ്.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: സ്വയംവര സിൽക്സ് നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, movement that inspires.
5: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
6: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ദേ നമ്മൾ അടുത്തൊരു കോളറിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
7: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
6: ഗുഡ് ആഫ്റ്റർനൂൺ, ഇതാരാണ്?
7: സന്തോഷേട്ടാ, അത്തിക്കോട്.
6: സന്തോഷേട്ടനാണ്. സന്തോഷേട്ടാ, പറയൂ, ഇനി ഏത് പാട്ടാ വേണ്ടേ?
7: ഒരു മിന്നാമനെ നുറുങ്ങോട്ടം. പൂ വേണം, പൂപ്പട വേണം.
6: ഓക്കെ, പൂ വേണം, പൂപ്പട വേണം. അപ്പൊ ഈ പാട്ട് വേണം. ഓക്കെ, ഈ പാട്ട് എന്തായാലും ഞാൻ വെച്ചുതരാം കേട്ടോ.
7: ഓക്കെ,
6: താങ്ക് യു ചേട്ടാ, താങ്ക് യു. അപ്പൊ ചേട്ടന് അഡ്വാൻസ് ആയിട്ട് ഓണം ആശംസകൾ അറിയിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മളെ വിളിച്ചത് സന്തോഷേട്ടനായിരുന്നു. ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന സിനിമയിലെ പൂ വേണം പൂപ്പട വേണം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഓണം ആംബിയൻസ് സോങ് ആണ് അല്ലേ? അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിന് ആപ്റ്റായ ഒരു പാട്ടാണ് വരാൻ പോകുന്നത് കേട്ടോ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇന്ന് വള്ളം കളിയാണ്. യെസ്, ആവേശം, ഓളങ്ങൾ തിരതല്ലുന്ന ആവേശത്തിന്റെ ദിവസം കൂടിയാണ്. യെസ്, ആ ഒരു ദിവസത്തിന് ആപ്റ്റാവുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പാട്ട് മനസ്സിലായോ? കാഴ്ച എന്ന സിനിമയിലെ പാട്ട് ചോദിച്ചിരിക്കുന്നു ആശ ചേച്ചിയാണ്. ആശ ചേച്ചിക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ആ ഒരു പാട്ട് വെച്ചു തന്നിരിക്കും കേട്ടോ. അപ്പൊ ഇതേ മനോഹരമായ രണ്ട് പാട്ടുകൾ എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.
8: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, പണ്ടിവനൊരു

0: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റഡി ആ ക്ലാക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെ എൻ്റെ ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. അങ്ങനെ നമ്മൾ അടുത്ത ഒരു പാട്ടിലേക്ക് പോവാനട്ടോ. അപ്പം അടുത്ത പാട്ട് വരാൻ പോകുന്നത് ആർക്ക് വേണ്ടിയാണ്, ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ഗീത ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ടാണ് കേട്ടോ. കഞ്ചിക്കോട് നിന്നാണ് ചേച്ചി പാട്ട് ചോദിച്ചിരിക്കുന്നേ. നല്ല രസമുള്ള ട്രാക്കാണ്. ഉറുമി എന്ന സിനിമയിലെ പാട്ടാണ് വരാൻ പോകുന്നത്. ആരോ നീ ആരോ തുടങ്ങുന്ന നല്ല ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. ഓക്കെ, അപ്പോൾ ഗീത ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ജയങ്കൃതൻ ചേട്ടനാണ്, ടിപ്പ് ടിപ്പ് ബർസപ്പാണി. യെസ്, ആ ഒരു പഴയ നൈനീസ് ഫീൽ കിട്ടുന്ന പാട്ടായിരുന്നു അല്ലേ. യെസ്, ആ ഒരു പാട്ടാണ് വരാൻ പോകുന്നത് ജയങ്കൃതൻ ചേട്ടന് വേണ്ടിയിട്ട്. അങ്ങനെ രണ്ട് പാട്ടുകൾ എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക്.

സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
5: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നീ സമയം എത്രയായിട്ടുണ്ട്? സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കൂടെയുള്ളത് ഞാൻ അയിലയാണേ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാൻ പോവാണ്. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, അതും ട്രെൻഡിങ് മൂവിയാണ്, തുടക്കം എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തളിരോമൽ, നല്ല പാട്ടാണ്, ഭയങ്കര രസമുള്ളൊരു ഒരു വാത്സല്യമുള്ളൊരു പാട്ടാണ്. ഓക്കെ, ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്ന അമിഷയാണ് കേട്ടോ. അപ്പം അമിഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ടാണ് ആട്3 എന്ന സിനിമയിലെ ആ സൂപ്പർ ഹിറ്റ് സോങ് ആണ്, ഭയങ്കര ഫാസ്റ്റ് ബീറ്റുള്ള നൈസ് സോങ് ആണ് കേട്ടോ. ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്ന ആദർശാണ്. ഓക്കെ, ആദർശ് എവിടെ നിന്നാണ് മെസ്സേജ് അയച്ചിട്ട്? പാലക്കാട് നിന്നാണ്, ആലത്തൂരിൽ നിന്നാണ് ആദർശ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നേ. അപ്പൊ ആദർശിന് വേണ്ടിയിട്ട് ആട്3 എന്ന സിനിമയിലെ പാട്ട് കൂടിയേ തന്നെ ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ സമയത്തെ ഒരു മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിട്ടുണ്ട്. പതിയെ എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ട് കൂടി വരുന്നുണ്ട്. ശിവൻ ചേട്ടനാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. സർഗം എന്ന സിനിമയിലെ പാട്ട് തന്നെയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. യെസ്, പോകുന്നതിന് മുൻപേ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു മെസ്സേജാണ്. ആ മെസ്സേജ് എനിക്ക് വളരെ ഫീൽ ചെയ്തു. അതുകൊണ്ട് എനിക്ക് തോന്നി അതൊന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടെന്ന്. അതായത്, ചില പാട്ടുകൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ചില സാങ്കേതികമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ മറ്റു റീസൺസ് കൊണ്ടോ നമുക്ക് മേ ബി അത് പ്ലേ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ദിവസം ഒരുപാട് മെസ്സേജസും ഒരുപാട് കോൾസ് വരുന്ന സമയത്ത് ഇന്ന് നിങ്ങൾക്ക് പാട്ട് കിട്ടിയില്ലെങ്കിലും നാളെ നിങ്ങൾക്ക് പാട്ട് കിട്ടുന്നതാണ്, അങ്ങനെയും നമ്മൾ പറയാറുണ്ട്. പക്ഷെ ചില മെസ്സേജ് നമ്മൾ കാണാറുണ്ട്, നമ്മൾ ഒരു ഫേവറിസം, ഒരിക്കലും നമ്മൾ ഫേവറിസം കാണിക്കില്ല. അല്ലെങ്കിൽ പാലക്കാട്ടുകാർക്ക് മാത്രം പാട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമല്ല ഹെൽഎഫും. നമ്മളെല്ലാവർക്കും, നമുക്ക് എല്ലാ ലിസണേഴ്സും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പാട്ട് കിട്ടാത്തതിനാൽ വിഷമിച്ച അല്ലെങ്കിൽ അതിലൊരു നീരസം കാണിക്കേണ്ടതില്ല എന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്നും ഞാൻ ടാറ്റാ ബൈ ബൈ പറയാൻ പോവാനേട്ടോ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജയ ഇലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹലി ഫ്രം 90.4 കേട്ട്.

0: സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: ഓരോ പാട്ടുകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മൾ പോലും മറന്നുപോയ പല ഓർമ്മകളെയും തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു വല്ലാത്ത കഴിവ് പല പാട്ടുകൾക്കും ഉണ്ടല്ലേ. പ്രത്യേകിച്ച് നമ്മൾ പഴയകാല ഗാനങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സംഗീതത്തിന്റെ അനന്ത സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നിട്ട പല സംഗീതജ്ഞരെയും നമ്മൾ ആ നിമിഷത്തിൽ ഓർത്തുപോകും അല്ലെ. അത്തരം ഓർമ്മകളിലൂടെയുള്ള ഒരു ഒഴുക്ക് തന്നെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടുകളും കഥകളും ഒക്കെ നമ്മളോട് പറയാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങളുടെ കൂടെ RJ ഹീര. ആദ്യത്തെ ഗാനം പൂന്തൈനരുവി എന്ന് പറയുന്ന പാട്ടാണ്. വയലാർ വരികൾ എഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത് P. സുശീല പാടിയ ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

വർഷങ്ങൾക്ക് മുൻപ് മലയാള സംഗീത ലോകത്തേക്ക് കാലെടുത്തു വെച്ച ഒരു മികച്ച ഗായിക പി ലീല. എന്റെ അമ്മ എപ്പോഴും എനിക്ക് പാടിത്തരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, കണ്ണും പൂട്ടി ഉറങ്ങുക നീ എൻ കണ്ണേ പുന്നാര പൊന്നു മകളെ. അമ്മയ്ക്ക് ഒരുപാട് ഓർമ്മകൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. എന്നാൽ പി ലീല എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം പണ്ടുകാലത്തെ റെക്കോർഡിങ്ങുകൾ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഒരു വെല്ലുവിളിയായിരുന്നു. രാത്രികാലങ്ങളിലാണ് കൂടുതലും റെക്കോർഡ് ചെയ്തിരുന്നത്. മൈക്കിലെത്താത്ത സമയത്ത്, ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് സ്റ്റൂളിൽ കയറി നിന്ന് പാടിയ ഓർമ്മകൾ വരെ പല ഇന്റർവ്യൂസിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എക്കോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് സ്റ്റുഡിയോ സെറ്റപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മൺകൂടം ഇങ്ങനെ തൂക്കിയിട്ട് പല ഓർമ്മകളും പങ്കുവച്ചിരുന്നു. അപ്പം തൻ്റെതായ

ഒരു വ്യക്തിമുദ്ര മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച പി ലീലയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. സ്നേഹസീമ എന്ന സിനിമയിലെ എ എം രാജയും പി ലീലയും ചേർന്ന് പാടിയ കണ്ണും പൂട്ടിയുറങ്ങുക എന്ന പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ ആർ ജെ ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ദേവരാജൻ മാഷിനും ഒ എൻ വി കുറുപ്പിനും സംഗീതത്തിനോട് മാത്രമായിരുന്നില്ല ഭ്രമം, ഫുട്ബോളിനോടും അത്രയും തന്നെ ഇഷ്ടമുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. പണ്ട് ഒരുമിച്ച് സന്തോഷ് ട്രോഫി കാണാൻ പോവുകയും അങ്ങനെ ഫുട്ബോളിനോടും കളിക്കാരോടൊക്കെയുള്ള സ്നേഹം വളരെയധികം കൂടി നിൽക്കുന്ന ആൾക്കാരും കൂടിയാണ് ഇവരൊക്കെ. അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വികാരങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നത് അവരുടെ പാട്ടുകളിലൂടെ തന്നെയായിരുന്നു. എന്തായാലും ദേവരാജൻ മാഷ് ലിറിക്സ് എഴുതി പി ഭാസ്കരൻ കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ് ഇനി അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യേശുദാസ് പാടിയ എന്റെ സ്വപ്നത്തിൻ എന്ന ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീരോ.

ചില പാട്ടുകൾ സിനിമയിൽ വരാൻ ചിലർ കാരണമായി കാണും അല്ലെ. അങ്ങനെ ഒരു പാട്ടാണ് പ്രിയമാനസം. ചിലമ്പുലി എന്ന സിനിമയിൽ ദക്ഷിണാമൂർത്തി കമ്പോസ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണത്. പക്ഷേ ഈ പാട്ട് സിനിമയിൽ വേണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ക്ലാസിക്കൽ ടച്ചുള്ളൊരു പാട്ടാണ്, ഇത് സിനിമയിൽ വന്നാൽ ശരിയാവില്ല എന്നൊക്കെ പ്രൊഡ്യൂസർ പലതവണ പറഞ്ഞെങ്കിലും ഈ പാട്ട് എങ്ങനെയാണോ അതങ്ങനെ തന്നെ സിനിമയിൽ ഉണ്ടാകണം എന്ന് വാശി പിടിച്ചൊരാളായിരുന്നു തിക്കുറിശ്ശി. അങ്ങനെ അദ്ദേഹത്തിന്റെ വാശിക്കൊടുവിലാണ് പ്രിയമാനസ എന്ന പാട്ട് സിനിമയിൽ വരുന്നത്. യെസ്, ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. പി ലീല പാടിയ ചിലമ്പുലി സിനിമയിലെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര.

ചില പാട്ടുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഓരോരുത്തരുടെ ലൈഫിലെ പല ഓർമ്മകളും തിരിച്ചു വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഞാൻ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കൺമണി നീ എൻ കരം പിടിച്ചാൽ. അപ്പൊ ചുമ്മാ ഇങ്ങനെ കമന്റ് സെക്ഷനിലൊക്കെ പോയപ്പോഴാണ് ഒരാൾ എഴുതിയിരിക്കുന്നത്, എൻ്റെ ഭാര്യയുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് അവൾക്ക് നടക്കാൻ പറ്റാനെന്നുണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ അവളുടെ കൈ പിടിച്ച് നടക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ മൂളിക്കൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതും ഈ പാട്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് ഓർമ്മയിലേക്കാണ് ഓരോ ഗാനങ്ങൾ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. കുപ്പിവള എന്ന സിനിമയിൽ നിന്ന് MS ബാബുരാജ് കമ്പോസ് ചെയ്ത് പി ഭാസ്കരൻ വരികൾ എഴുതിയ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് RJ ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഓരോ പാട്ടുകാർക്കും അവരാ ഈണം കമ്പോസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന മാനസികാവസ്ഥ വ്യത്യസ്തമാണ്. ദേവരാജൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം രാത്രിയിലായിരിക്കും അദ്ദേഹം ഒരു ട്യൂണിനെ പറ്റി ചിന്തിക്കുന്നത്. ആ ട്യൂൺ ഇങ്ങനെ ഒന്ന് രണ്ട് തവണ പാടി നോക്കുന്നു, അതിങ്ങനെ മനസ്സിലിട്ട് രാത്രി കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ട്യൂൺ മനസ്സിലുണ്ട് എങ്കിൽ ശരി, നമുക്ക് ഈ ട്യൂൺ എടുക്കാമെന്ന് പറയും. ഞാൻ കമ്പോസ് ചെയ്ത ട്യൂൺ എനിക്ക് പോലും പിറ്റേ ദിവസം രാവിലെ ഓർമ്മ വരുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ അത് ഓർത്തിരിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. അങ്ങനെ ഒത്തിരി നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ദേവരാജൻ മാഷിന്റെ മറ്റൊരു മനോഹര ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. വയലാർ വരികൾ എഴുതി യേശുദാസ് പാടിയ ചെമ്പരത്തി എന്ന സിനിമയിലെ ചക്രവർത്തിനി കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു പൂരപ്പറമ്പിന്റെ സെറ്റപ്പാണ് എനിക്ക് പാട്ട് കമ്പോസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു അറ്റ്മോസ്ഫിയർ. പറഞ്ഞു വരുന്നത് ബാബുരാജ് എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ്. ആളും ബഹളവും കഥയും കവിതയും ഒരു പൂരപ്പറമ്പിന്റെ ആംബിയൻസിൽ കിട്ടുന്ന ഒരു ഒരു ഒരു ഒരു ഒരു ഓളത്തിൽ പാട്ടുണ്ടാക്കുന്ന ഒരാൾ, അങ്ങനെ വേണം ബാബുരാജിനെ പറയാൻ. അപ്പൊ ബാബുരാജൻ മാഷിന്റെ പല പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടാവും അല്ലെ. എന്തായാലും അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തായിട്ട് കേൾക്കാൻ പോകുന്നത്. ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി യേശുദാസ് പാടിയ സൃഷ്ടി എന്ന സിനിമയിലെ സൃഷ്ടി തൻ സൗന്ദര്യവും കേട്ടിട്ട് തിരിച്ചു വരാം. അഹല്യാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പലർക്കും പല രീതിയിലാണ് പാട്ട് ഒഴുകി അവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. കെ രാഘവൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോക്ക് സ്റ്റൈല് അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ആണല്ലേ. ദേവരാജൻ മാഷ് പോലും ഈ പാട്ട് സിനിമയിൽ കേട്ടിട്ട് വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ വിളിക്കുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ പാട്ട്, ഈ ഒരു ഫോക്ക് സ്റ്റൈൽ പാട്ട് കേട്ടിട്ടാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. നീലക്കുയിൽ എന്ന സിനിമയിൽ പി ഭാസ്കരൻ വരികൾ എഴുതി, ജാനമ്മ ഡേവിഡ് എഴുതിയ ഒരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത്രയും നേരം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറിൽ
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മെയിൽ വിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
2: ഇത് പാലക്കാടിന്റെ നെഞ്ചിൽ കൂടിക്കാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അന്യസ്തംഭ പ്രശാമി പുത്ര ഭയായമസ്യ സാധന ഭക്തി ദൂതോ അരംഗത.
1: അല്ല രാമൻ ജ്യോത്സ്യർ എവിടെ? രാമൻ ജ്യോത്സ്യർ വന്നിട്ട് പോരെ പൂജ.

0: ശൂല അങ്ങനെ കൊടുത്തോളൂ. ഏയ് വിളിച്ചോടെ.
1: രാമൻ ജോത്സനെ കാണാഞ്ഞപ്പോഴേ കരുതി ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്നു.
2: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം
3: നേടൂ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
5: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
4: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ചേട്ടാ, ഓണത്തിന് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
7: പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡിയായില്ല.
6: മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
7: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
8: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ, TNC Apply.

0: നിങ്ങളെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കപ്പിൾസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: Oh!

0: ജോസ് കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star BNCAP സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-94002-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്, 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൾ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും
3: ജോസ്കോയിൽ. ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം August 22-28 സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്കൾക്ക് പുതിയ മേൽവിലാസം.
4: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
4: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
5: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80 സ്മാർട്ട് ഫീച്ചറുകൾ.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
8: ഗസ്റ്റ് റൂം വിത്ത് ഓൾ ഫേവറേറ്റ് വൈൻ. പ്രതിഭകളുടെ അതിഥികളാകുന്നു ഗസ്റ്റ് റൂം.
0: നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ലിസ്ണേഴ്സിനും സ്വാഗതം ഗസ്റ്റ് റൂമിലേക്ക്. ഇന്ന് ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. ഈ ഒരു ദിവസം നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, പോയ ആഴ്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അതേ ഗസ്റ്റ് തന്നെയാണ്, സജിൻ സുരേന്ദ്രൻ. ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻഫ്ലുവൻസർ ആണ്. സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന, നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ, തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഉറക്കെ വിളിച്ചു പറയുന്ന സജിൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയേണ്ടതുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി സജിനെ സ്വാഗതം ചെയ്യാം ഗസ്റ്റ് റൂമിലേക്ക്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ചോദിച്ചു തുടങ്ങട്ടെ.
9: അതുപോലെ തന്നെ എല്ലാവരും പറയാറുള്ള ഒരു കാര്യമായിരിക്കും, ഇപ്പൊ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റും, ഒന്നും കഴിക്കാൻ പറ്റില്ല, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റും, ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്?
10: സി, ഞാൻ പറയാറുള്ളത് നിങ്ങളൊന്നും വാങ്ങിക്കാതിരിക്കേണ്ട കാര്യമില്ല, എല്ലാം വാങ്ങിക്കാം, കഴിക്കാം. പക്ഷെ അതുണ്ടാക്കിയ കമ്പനി പറഞ്ഞിരിക്കുന്ന ഒരു സെർവിങ് സൈസ് ഉണ്ട്, ആ സെർവിങ് സൈസ് നിങ്ങൾ കഴിക്കാം, അതിൽ കൂടുതൽ കഴിക്കരുത്. കാരണം എന്തുകൊണ്ടാണ് അത് കൂടുതൽ കഴിക്കേണ്ട എന്ന് അത് ഉണ്ടാക്കിയ കമ്പനി തന്നെ പറഞ്ഞിരിക്കുന്നത്. സോ അതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതല്ലോ അവരത് പറയുന്നത്. സോ അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് കഴിക്കാം, പക്ഷെ കഴിക്കുന്നതിന്റെ അളവാണ് പ്രശ്നം. ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, അല്ലാതെ ഓരോ പ്രൊഡക്റ്റ് കഴിക്കുന്നതല്ല. അപ്പൊ അത് മാറ്റുക, അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കുന്നത് മാറ്റുക, അതിന്റെ സെർവിങ് സൈസ് നോക്കി എത്ര കഴിക്കാൻ പറ്റും എന്നുള്ളത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കഴിക്കാം,
9: പ്രശ്നമൊന്നും
10: ഒരു പ്രശ്നമില്ല. എന്താ കഴിക്കാം?
9: അതുപോലെ തന്നെ ഒരു ഒരു തെറ്റിദ്ധാരണയാണെന്ന് തോന്നുന്നു, ബ്രൗൺ ബ്രെഡും വൈറ്റ് ബ്രെഡും. വൈറ്റ് ബ്രെഡ് ആണ് മോശം, മൈദ, പക്ഷെ ബ്രൗൺ ബ്രെഡ് ഓക്കെയാണ്, അത് ഹെൽത്തിന് വളരെ നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ശരിക്കും ഈ ബ്രൗൺ ബ്രെഡും വൈറ്റ് ബ്രെഡും കളറിൽ മാത്രമാണ് വ്യത്യാസം, അതോ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം ഉണ്ടോ? പല ബ്രെഡ് ലോക്കലി ഉണ്ടാക്കുന്ന ആളുകളും ജസ്റ്റ് കവറിലാക്കി കൊടുക്കുകയാണ്, ഇതിൽ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും അവിടെ കാണില്ല. ഒരു 2-3 ദിവസത്തേക്കുള്ളതാണല്ലോ, അത് കഴിഞ്ഞ് നമ്മൾ അത് എടുത്ത് കളയാണ് ചെയ്യുക. അപ്പോൾ അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്?
10: ശരിക്കും ഈ ബ്രൗൺ ബ്രെഡ് എന്ന് പറയുന്നത് മൈദയില്ലാതെ ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന ഗോതമ്പിൽ ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മില്ലറ്റ്സിൽ ഉണ്ടാക്കുന്ന ബ്രെഡുകൾ ഉണ്ടാവാം. പക്ഷെ ഇതില് നമുക്ക് ചില ബ്രെഡുകളിലൊക്കെ പ്യുവർ ആയിട്ട് ആട്ടയിൽ ഉണ്ടാക്കുന്ന ബ്രെഡുകൾ ഉണ്ടാവും, ചിലത് കളർ മിക്സ് ചെയ്തിട്ട് ആട്ട ഉണ്ടാവും, പ്ലസ് അതിനകത്ത് കുറച്ച് മൈദയും കൂടെ ചേർത്ത് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ബ്രെഡുകൾ ഉണ്ടാവും. സോ നമുക്കതിൽ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് കളർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് ആട്ട മാത്രമാണോ അല്ലെങ്കിൽ ആട്ട പ്ലസ് മൈദയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടോ. ചിലതൊരു 70% ആട്ട ഉണ്ടാവും, 20% മൈദ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 10% മൈദ ഉണ്ടാവും, ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് കളേഴ്സ് ഉണ്ടാവും. കാരമൽ കളേഴ്സ് ആണ് അതിലേക്ക് അതിനകത്ത് കൂടുതലായിട്ട് ചേർക്കുന്നത്, കാരണം ആ ബ്രൗണിഷ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാരമൽ കളേഴ്സ് ആണ് കൊണ്ടുവരുന്നത്. സോ ആ കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗൺ ബ്രെഡ് ആവും. സോ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് മൈദ ഉണ്ടോ, ഈ കളർ മിക്സ് ചെയ്തിട്ടാണോ ഈ കളർ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആട്ടയിൽ മാത്രമാണോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. സോ അത് വായിച്ചു നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം പ്രൊഡക്റ്റ്, അങ്ങനെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ചില ബേക്കറികളിലൊക്കെ ഉണ്ടാക്കുന്നത് മേ ബി അതിനകത്ത് അഡൾട്രേഷൻ വളരെയധികം കുറവായിരിക്കും, ഈ ഹോം അല്ലെങ്കിൽ ഈ ഉണ്ടാക്കി കൊടുക്കുന്ന ബ്രെഡ്സൊക്കെ ഉണ്ടാവുന്നല്ലോ, അവിടെ അഡൾട്രേഷൻ കുറവായിരിക്കും, കാരണം അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേടുവന്ന് പോകും. അങ്ങനെയുള്ള ഞാൻ കണ്ടിട്ടുള്ളതിൽ പാക്ക് ചെയ്ത ബ്രെഡുകളിൽ പ്രിസർവേറ്റീവ്സ് ഈ പറയുന്ന ഓവർലോഡർ ആയിരിക്കും, അഡിക്റ്റീവ് കണ്ടന്റും കൂടുതലായിരിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങിക്കാം.
9: ഈ അടുത്തൊക്കെ 1-2 വർഷമായിട്ട് കാണുന്ന പരസ്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും സദ്യ കഴിക്കാം, എത്ര ദൂരം വേണമെങ്കിലും കൊണ്ടുപോകാം, ജസ്റ്റ് വെള്ളത്തിലിട്ടാൽ മാത്രം മതി, ഒരു പ്രിസർവേറ്റീവ്സും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, വേറെ എന്തൊക്കെയോ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, കൊണ്ട് നിങ്ങൾക്ക് 6 മാസം വരെ ചോറ് അല്ലെങ്കിൽ 1.5 വർഷം വരെ ഈ ചോറ് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ ശരിക്കും നാച്ചുറലി ഉള്ളതാണോ അതോ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തതാണോ?
10: ഇല്ല, അതിൽ പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ തന്നെ നമുക്കത് സാധ്യമായ ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ അതിനെ കുറിച്ചിട്ട് ഇപ്പൊ കേട്ടു തുടങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് അതിന്റെ പ്രശ്നങ്ങളുള്ളത്. ഇത് പണ്ട് കാലം മുതലേ നിലവിലുള്ളൊരു ടെക്നോളജികളാണ്. കുറെ ടെക്നോളജികൾ ഉണ്ട്, MAP എന്ന് പറയും, മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കിംഗ് ടെക്നോളജി എന്ന് പറയും, റീടോർ ടെക്നോളജി എന്ന് പറയും, ഇതുപോലുള്ള കുറെ ടെക്നോളജീസ് ഉണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ നമ്മളെ ഈ 2nd World War കാലത്തൊക്കെ ഒരുപാട് വർഷങ്ങളോളം ഈ പറയുന്ന യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയമുണ്ട്. ആ സമയത്ത് അവിടെ മിലിറ്ററീസിന് ഫുഡുകൾ പാക്ക് ചെയ്തിരുന്നത് ഇതുപോലുള്ള ടെക്നോളജികൾ പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഈ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്ത് കറിയും നമുക്ക് അതിനകത്ത് പാക്ക് ചെയ്യാം. ഈ കറികൾ നമ്മൾ ഓക്സിജനുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് ബാക്ടീരിയസ് ഉണ്ടാവുന്നത്. ബാക്ടീരിയ വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ പാക്കേജ് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ ആ രീതിയിൽ അത് പാക്ക് ചെയ്തത് കുറച്ച് കോസ്റ്റ്ലിയാണ്, നോർമൽ പാക്ക് ചെയ്യുന്ന പോലെയല്ല, അത് ഇത്തിരി കോസ്റ്റ്ലിയാണ്, അതിന്റെ മെഷീൻസ് ഒക്കെ വളരെയധികം കോസ്റ്റ്ലിയാണ്. സോ ആ രീതിയിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്കറ്റിനകത്ത് ബാക്ടീരിയ വളരാനുള്ള സാഹചര്യം ഇല്ല, അതുകൊണ്ട് തന്നെ അത് 1 വർഷത്തോളം, 6 മാസം, 1 വർഷത്തോളം കേടുകൂടാതെ
9: സൂക്ഷിക്കാൻ
10: പറ്റും. വൺസ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഓക്സിജനായിട്ട്
9: കണക്ടഡ്
10: ആയി കഴിഞ്ഞാൽ അത് നമ്മൾ കൺസ്യൂം ചെയ്യണം. അപ്പോൾ പിന്നീട് അത് എടുത്തു വെക്കാൻ പറ്റില്ല. അത് ഓപ്പൺ ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് 1 വർഷം വരെ നമുക്കത് എടുത്തു വെക്കാം, ഒരു പ്രശ്നമില്ല.
9: പിന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ഈ ലെയ്സ്, കുർക്കുറെ, ബേക്കറി പോകുമ്പോ തന്നെ അത് തൂക്കിയിട്ടുണ്ടാവും, അതെടുത്ത് വാങ്ങിച്ച് കഴിക്കുക, അതിങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പച്ച ലെയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ഒരുപാട് ആരാധകരുണ്ട്. അപ്പോ ഇതൊക്കെ എത്രത്തോളം ശരീരത്തിന് ദോഷം ചെയ്യുന്നുണ്ട്? ഇതിന് പകരം പിള്ളേർക്കൊക്കെ എന്ത് കൊടുക്കാം? അതൊക്കെ ആ ശീലമൊക്കെ മാറ്റാനായിട്ട് എന്ത് ചെയ്യാം?
10: സി, അത് ഇപ്പോ ഞാൻ പല സ്കൂളുകളിലും വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് കുട്ടികളെ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡുകളാണ് സുൽബ്രോ ഇപ്പൊ പറഞ്ഞത്. സോ ഇത് സ്ഥിരമായിട്ട്, കാരണം 5 രൂപയ്ക്ക് 10 രൂപയ്ക്ക് ഇന്ന് അവൈലബിൾ ആണ് പാക്കറ്റ്.
9: അതെ അതെ.
10: അപ്പൊ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, പിള്ളേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. പിള്ളേരുടെ നേരത്തെ പറഞ്ഞ പോലെ പോക്കറ്റ് മണി ഉണ്ട്, അപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഇത് കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന, ഇതിനകത്ത് സോഡിയം വളരെയധികം കൂടുതലാണ്. ഈ പറയുന്ന എല്ലാ ചിപ്സിലും സോഡിയം വളരെയധികം, കാരണം ഉപ്പ് വളരെയധികം കൂടുതലാണ്. ഈ സോഡിയം കൂടുതൽ നമ്മൾ കഴിക്കാൻ പാടില്ല. ആക്ച്വലി കുട്ടികൾക്കാണെങ്കിലും സോഡിയം കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പാടില്ല. ഈ സോഡിയത്തിന് പുറമേ അഡിക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ 1 പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവസാനം വാങ്ങിച്ച് കഴിക്കുന്നത്. സോ അതിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്താൻ നമുക്ക് ഹോംലി ഫുഡ് ട്രൈ ആവുന്നതാണ്. കൂടുതൽ ഇപ്പോൾ കുട്ടികൾ കൺസ്യൂം ചെയ്യാത്തൊരു കാര്യമാണ്
9: വെജിറ്റബിൾസ്
10: ആരും കൺസ്യൂം ചെയ്യാറില്ല, കൂടുതലും കഴിക്കാറില്ല. വെജിറ്റബിൾസ് കൺസ്യൂം ചെയ്യാം, ബോയിൽഡ് വെജിറ്റബിൾസ് ആയിട്ട് കൺസ്യൂം ചെയ്യാം. ഇപ്പോൾ ഹോംലി തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് സ്നാക്സുകൾ പല യൂട്യൂബ്സിലും എല്ലാം വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്, വീട്ടില് പാരന്റ്സ് ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ അവരെ ആ ശീലത്തിൽ നിന്നാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പം ആ ഈ പറയുന്ന ലെയ്സും കുർക്കുറേ പോലുള്ള ചിപ്സിൽ നിന്നും അത് എപ്പോഴെങ്കിലും ഒക്കേഷനലി ആക്കണം, ഡെയിലി ആക്കാതെ ഒക്കേഷനലി ആക്കിയിട്ട് അവർക്ക് വേറെ നല്ല അതുപോലുള്ള ഫുഡുകൾ ട്രൈ ചെയ്ത് അവർക്ക് വീട്ടിലുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമാർക്കും അവർക്ക് അതിൽ നിന്ന് പിന്നോട്ട് വരാൻ പറ്റും. പിന്നെ അതിന്റെ ദോഷവശങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്.
9: എനിക്കൊന്നും ഇപ്പൊ കുറച്ച് ജനറേഷൻ മാറിയെന്ന് തോന്നുന്നു. ഫ്രീ ഷുഗർ ഡയറ്റ് എടുക്കുന്നവർ,
10: തീർച്ചയായും ഒരുപാട്
9: മയോണൈസ് കഴിക്കാത്തവർ, മയോണൈസിന്റെ ഒരു അംശം പോലും വേണ്ട എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ കുറെയൊക്കെ മാറിയിട്ടുണ്ട് അല്ലെ? അത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ത്രൂ തന്നെ ആയിരിക്കും മാറിയിട്ടുണ്ടാവും.
10: സോഷ്യൽ മീഡിയ ഒരു ഒരു കാരണമാണ് മാറാൻ. മാത്രമല്ല ഇപ്പോ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴത്തെ പാരന്റ്സ് എന്ന് പറയുന്നത് 90s കിഡ്സ് ആണ്.
9: അവർക്കറിയാം
10: എന്താണ് നമ്മൾ കഴിച്ചത്, ഇനി എന്താണ് കഴിക്കുന്നത്, ഇപ്പൊ നമ്മൾ എന്താണ് കഴിക്കുന്നത്, നാളെ എന്ത് കഴിക്കാം എന്നുള്ളത് ഇപ്പോഴത്തെ 90s കിഡ്സ് ആയ പാരന്റ്സിന് അറിയാം. അപ്പൊ അവരുടെ കുട്ടികൾക്ക് അവർ നല്ലത് കൊടുത്തു തുടങ്ങും. അപ്പൊ അവരും അവരുടെ ലൈഫ് സ്റ്റൈലും ചേഞ്ച് ചെയ്ത് തുടങ്ങി. കാരണം നല്ല പ്രൊഡക്റ്റുകളെ ചെയ്യുള്ളൂ. ഇപ്പൊ പല ഇപ്പൊ ഈ പറയുന്ന പോലെ ഹെൽത്ത് കോൺഷ്യസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് 90s കിഡ്സ്. സോ അവർക്ക് ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് വന്നു തുടങ്ങിയത് കൊണ്ടാണ് അവര് ഈ മാറ്റം കൊണ്ടുവരുന്നത്. സോ അവരത് അവരുടെ കുട്ടികൾക്ക് പകർന്നു നൽകുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഞാൻ റീസെന്റ്ലി ഒരു ഒരു വെക്കേഷൻ ക്ലാസ്, ഈ കഴിഞ്ഞ മാസം ഒരു വെക്കേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഒരു 6-ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ആ വെക്കേഷൻ ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പൊ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവരെന്നോട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഉണ്ട്, സോഡിയം കൂടുതലാണ്, ഷുഗർ കൂടുതലാണ്, ഇതിനകത്ത് പാം ഓയിൽ ഉണ്ടെന്നൊക്കെ 2 വയസ്സായ കുട്ടികൾ പോലും എൻ്റെ അടുത്ത്, 2 വയസ്സ് 3 വയസ്സായ കുട്ടികൾ പോലും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ, സോ അത് അവര് ഒന്നില്ലെങ്കിൽ അവരത് വായിച്ച് പാരന്റ്സിന്റെ നിന്ന് കിട്ടുന്നതാവാം, അല്ലാതെ ഇപ്പൊ അവരത് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ ആയിട്ടില്ല. പാരന്റ്സിന്റെ നിന്ന് കിട്ടുന്നതാണ് അത്. അപ്പോ അവർക്ക് ആ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ, ഒബ്സർവേഷൻ വളരെയധികം പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമാണ് ഈ 3 വയസ്സ് 4 വയസ്സൊക്കെ. അപ്പൊ ആ കുട്ടികളൊക്കെ അത് തിരിച്ചറിഞ്ഞു തുടങ്ങിയത് വളരെയധികം നല്ലൊരു കാര്യമാണല്ലോ. അപ്പൊ അതിന് ചിലപ്പോ മേ ബി അവര് ഫോണിൽ നിന്നായിരിക്കാം
9: കണ്ടിട്ടുണ്ടാവുക.
10: അപ്പൊ അതില് സോഷ്യൽ മീഡിയ ഈ പറയുന്ന ഗുണം ചെയ്തിട്ടുണ്ടാവാം.
9: അറ്റ് ദ സെയിം ടൈം സോഷ്യൽ മീഡിയ പ്രശ്നക്കാരും ആവാറുണ്ട്. ഇങ്ങനെ ഈ ഫുഡ് കഴിക്കണം, ഈ ഫുഡ് സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന സമയത്ത് അതിലേക്ക് പോകുന്ന, അവിടെ പോയി ഫുഡ് കഴിക്കുന്ന, ഇങ്ങനെ ഫുഡിനോട് അഡിക്റ്റ് ആവുന്ന, അല്ലെങ്കിൽ പല പ്രോഡക്ട്സും വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതും ഒരു പ്രശ്നമല്ലേ?
10: അതെല്ലാം എല്ലാത്തിനും 2 നാണയം 2 വശങ്ങളുണ്ടല്ലോ. എല്ലാത്തിനും ഇപ്പൊ കത്തി നമുക്ക് പച്ചക്കറി അരിയാനും ഉപയോഗിക്കാം, കൊലപാതകത്തിനും യൂസ് ചെയ്യാൻ പറയുന്ന പോലെ തന്നെയാണ് എല്ലാം. അപ്പം അത് തിരിച്ചറിയേണ്ടത് നമ്മളാണ്. എന്തിന് ഇത് എന്ത് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് തിരിച്ചറിയണം.

0: റൂം ഇപ്പോൾ ഫേവറേറ്റ് വൺ. പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻഫ്ലുവൻസർ സജൻ സുരേന്ദ്ര.
2: ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും സജൻ ഒരു ഇൻഫ്ലുവൻസർ ആണ്. സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് കമ്പനീസ് പ്രൊമോഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്യാം. സജിനെ പോലെ ഒരു വ്യക്തിക്ക് പ്രൊമോഷൻ എടുക്കുക എന്ന് പറയുന്നത്, ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാന്ന് പറയുന്നത് അതൊരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഇതിനെ കുറിച്ച് നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് നെഗറ്റീവ്സ് ഉള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വിശ്വസ്തതയെ ബാധിക്കും, അല്ല ആ ട്രസ്റ്റിനെ ബാധിക്കും. അപ്പം അതുകൊണ്ട് പ്രൊമോഷനൊക്കെ എങ്ങനെയാണ് എടുക്കാറുള്ളത്, എത്ര പ്രൊമോഷൻ റിജക്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്?
3: നമ്മൾ പ്രൊമോഷൻസ് വളരെയധികം സെലക്റ്റീവ് ആണ്. നമുക്ക് കുറെ കണ്ടീഷൻസ് ഉണ്ട്, ആ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ പ്രൊമോഷൻസ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പേജിൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് വളരെ വിരലിലെണ്ണാവുന്ന പ്രൊമോഷൻസേ ഉണ്ടാവുള്ളൂ. നമ്മളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ എന്താണ് ആ പ്രൊഡക്റ്റ് ആദ്യം നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി അതിനകത്ത് അഡൾട്രേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റിന് കൊടുത്ത് അഡൾട്രേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് റിജക്ട് ചെയ്യും. അപ്പം തന്നെ റിജക്ട് ചെയ്യും, നമ്മളത് ചെയ്യില്ല. പിന്നെ അതിനുശേഷം അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് പോയി വിസിറ്റ് ചെയ്യും. അവരെങ്ങനെയാണ് ആ റോ മെറ്റീരിയൽ എടുക്കുന്നത്, എങ്ങനെയാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത് എല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ കൊളാബ് ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുള്ളൂ. മാത്രമല്ല അതിന് വേറൊരു തലം കൂടി ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ട്, അവർക്ക് വേണ്ടത്ര മാർക്കറ്റിംഗ് കിട്ടുന്നില്ല, അവർക്ക് വേണ്ടത്ര പരിഗണനകൾ കിട്ടുന്നില്ല. ഇത് മറ്റുള്ളവർ കൊടുക്കാത്തത് കൊണ്ടല്ല, മൾട്ടിനാഷണൽ കമ്പനീസ് അതിനെ അനുവദിക്കാത്തത് കൊണ്ടാണ്. അത് മറ്റൊരു തലമാണ്. കാരണം നിങ്ങൾ അതിനെ ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു ബേബി ഫുഡ് നമുക്ക് വാങ്ങിക്കണം, ഒരു ചെറിയ കുട്ടികൾക്ക് ബേബി ഫുഡ് വാങ്ങിക്കണം. നിങ്ങളൊരു റാക്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു റാക്കിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് മാത്രമേ കാണുള്ളൂ. ആ കമ്പനിക്ക് 10 ബ്രാൻഡിൽ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഒരേ കമ്പനിക്ക് 10 ബ്രാൻഡിൽ പ്രൊഡക്റ്റ് ഉണ്ടാവും. ആ റാക്കിൽ ആ 10 ബ്രാൻഡിൻ്റെയും ഫില്ലായിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ബ്രാൻഡ് വേണമെങ്കിൽ പറയാം. നെസ്ലെ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ബേബി ഫുഡ് പല കാറ്റഗറി ഉണ്ട്. സെറിഗ്രോ, സെറിലാക്ക്, നാൻ പ്രോ, നാൻ ഗ്രോ, ഇത് പറയുന്ന പോലെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഇതൊരു മോണോപോളി ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. സോ ഇത് ഇവിടെ പേയ്മെന്റ് ആ സൂപ്പർ മാർക്കറ്റിന് പോലും പോകുന്നുണ്ട്. ആ റാക്കിന് പേയ്മെന്റ് അഡീഷണൽ പോകുന്നുണ്ട്, ആ റാക്കിൽ അവരുടെ പ്രൊഡക്റ്റ് ഫില്ല് ചെയ്ത് വെക്കാൻ. ഓക്കെ, അവിടെ തന്നെ നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്ക് കാണില്ല. നിങ്ങൾ ഏത് സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും നിങ്ങൾ പോയി നോക്കിക്കോളൂ, അവിടെ നല്ല ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉണ്ടാവും. ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഒന്നില്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ ബാക്കിലായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ റാക്കിലായിരിക്കും. അതായത് നമുക്ക് ശ്രദ്ധിക്കപ്പെടാത്ത, ശ്രദ്ധ പോകാത്ത ഒരു സ്ഥലത്തായിരിക്കും ആ പ്രൊഡക്റ്റ് ഉണ്ടാവുക. സോ ഇത് ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനികൾ മറ്റുള്ള കമ്പനികളെ തഴയുന്നതാണ്. അങ്ങനെ ഒരുപാട് കമ്പനികൾ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ ഇവിടെ പൂട്ടിപ്പോയിട്ടുണ്ട്, നല്ല പ്രൊഡക്റ്റുകൾ കൊടുത്ത് പൂട്ടിപ്പോയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും. എന്നിട്ടും ഒരുപാട് സംരംഭകർ, ഞാൻ പല ബിസിനസ് ഇതിൽ കോൺക്ലേവിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്, ഒരുപാട് ഓണ്ടർപ്രണേഴ്സ്, സ്റ്റാർട്ടപ്പുകൾ, നമ്മുടെ കൊച്ചു പിള്ളേർ നല്ല പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്നിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. സോ അവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ആ ഒരു സപ്പോർട്ടും കൂടെ എൻ്റെ മനസ്സിലുണ്ട്. സോ അതും കൂടെ എല്ലാം നമ്മൾ പരിഗണിച്ചിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നതും നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അതിനകത്തുള്ള അഡൾട്രേഷൻ ഒന്നും നമ്മൾ എല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ആ പ്രൊഡക്റ്റ് എടുത്ത് പ്രൊമോഷൻ ചെയ്യുള്ളൂ. ആ വിശ്വാസം, കാരണം ഇത്രയധികം നമ്മളെ വിശ്വസിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, അവരെ ഒരിക്കലും ചതിക്കുന്ന ഒരു പരിപാടിക്ക് ഞാൻ എത്ര ലക്ഷം കിട്ടിയാലും ഞാൻ കൂട്ടി നിൽക്കില്ല. അപ്പം ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്തില്ല ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ തിരഞ്ഞെടുത്ത് പ്രൊമോഷൻ ചെയ്യുള്ളൂ.
2: ഓക്കെ, ഇതിപ്പോ ഈ എന്താ പറയാ, ഫുഡ് പ്രൊഡക്ട്സിലൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഭയങ്കര അഡിക്റ്റ്. എനിക്ക് ഈ ദിവസം ഇപ്പോ മന്തി കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല, അൽഫാം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് ഫുഡ് പ്രൊഡക്ട്സ് കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പൊ അവരൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് എന്താണ് ചെയ്യുക, എന്താണ് അതിൽ, എന്താണ് അവർക്കുള്ള ഒരു പോം വഴി എന്താണ്?
3: ഇത് ഇത് അവര് തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ മന്തിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ, മന്തി ആക്ച്വലി മന്തി കഴിക്കുന്നൊന്നും വലിയ പ്രശ്നമുള്ള കേസല്ല. പക്ഷെ ഇവിടെ മന്തിയുടെ ഒക്കെ പ്രശ്നങ്ങൾ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഹോട്ടൽസിൽ ഇപ്പൊ ഇന്ന് വെച്ച ചിക്കൻ ചിലപ്പോൾ അവർക്ക് ബാക്കി വരും, ബാക്കി വന്നാൽ അവരത് കളയില്ല, അത് ഫ്രീസ് ചെയ്യും. അവര് ഫ്രീസ് ചെയ്തിട്ട് നാളെ അത് നമുക്ക് തരും, ചൂടാക്കി തരും. ചിലപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ മാറാൻ സാധ്യതയുണ്ട്. ചിക്കൻ്റെ ടെക്സ്ചർ മാറും, അല്ലെങ്കിൽ ആ മയോണൈസിൻ്റെ ടെക്സ്ചർ മാറും, അതിൽ ബാക്ടീരിയാസ് ഫോം ചെയ്യും. അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഉണ്ടാക്കിയ ഒരു മന്തി നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല, സാധനം നല്ല രീതിയിൽ നമുക്ക് കൺസ്യൂം ചെയ്യാം. പക്ഷെ അത് റെഗുലറായിട്ട് കൺസ്യൂം ചെയ്യാനും പാടില്ല. അപ്പോൾ ഈ ഇവിടെ ഈ ഹോട്ടൽസിലൊക്കെ ഈ പ്രശ്നങ്ങൾ വരുന്നത് ഈ എടുത്തു വെച്ച് പിറ്റേ ദിവസം കൊടുക്കുന്നതും പഴകിയ ഭക്ഷണങ്ങൾ കൊടുക്കുന്നതാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം നമ്മളത് നമ്മൾ തന്നെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയേണ്ട കാര്യമാണ്. നമുക്കതിനകത്ത് റീപ്ലേസ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് അതൊരു മദ്യപാനം പോലെ തന്നെയാണ്. നമുക്കൊരു ദിവസം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അയ്യോ കഴിച്ചില്ലല്ലോ, എനിക്ക് എന്തെങ്കിലും വേണം എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അത് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് മാറ്റേണ്ടത് തന്നെയാണ്. അപ്പൊ അത് സ്വയം തിരിച്ചറിയേണ്ട കാര്യമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല.
2: അടുത്തൊരു കാര്യം ഒരു പേഴ്സണൽ കാര്യമാണെന്ന്, സജിന്റെ വീട്ടിൽ വാങ്ങിക്കാത്ത 10 ഫുഡ് പ്രൊഡക്ട്സ്
3: വാങ്ങിക്കാത്തറിവാണ്.
2: വേറെ ഒന്നും പറയണ്ട, 10 ഫുഡ് പ്രൊഡക്ട്സ് ആണ്.
3: അല്ല, അങ്ങനെ പർട്ടിക്കുലർലി ഞാൻ പ്രോസസ്ഡ് പാക്കേജ്ഡ് ഫുഡ് പൊതുവേ വീട്ടിൽ വാങ്ങിക്കാറില്ല.
2: എന്നാലും പേരൊക്കെ പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും?
3: ഇല്ല, ഈ പറയുന്ന ലേസും ബിസ്ക്കറ്റ്സും ക്രീം ബിസ്ക്കറ്റ്സ് ഞാൻ വാങ്ങിക്കാറില്ല. ലേസ് വാങ്ങിക്കാറേ ഇല്ല. ലേസിൽ നല്ല ലേസ് ഉണ്ട് കേട്ടോ. അതായത് അതിന്റെ ഓയിൽസ് നമ്മുടെ അവിടെ ഉപയോഗിക്കുന്ന എല്ലാം പാം ഓയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ബ്രൗൺ ഓയിൽ യൂസ് ചെയ്ത് ചെയ്യുന്ന ഉണ്ട്. കുറച്ച് കോസ്റ്റ്ലിയാണ്. ആ രണ്ട് കാറ്റഗറി ഇവിടെ ഉണ്ട് നിലവിൽ, നമുക്ക് ആർക്കും അറിയില്ല അത്. സോ അത് നമുക്ക് എപ്പോഴെങ്കിലും കൺസ്യൂം ചെയ്യാം. പക്ഷെ ഞാൻ പ്രോസസ്ഡ് പാക്കേജ്ഡ് ഫുഡ്, ഈ പറയുന്ന ചിപ്സ്, ക്രീം ബിസ്ക്കറ്റ്സ്, അതുപോലെ തന്നെ പിന്നെന്താ പറയാ, കേക്സ് അതായത് നോർമൽ ഫ്രഷ് കേക്ക് അല്ല, അല്ലാതെ ഉള്ള കേക്ക്സ്, അതായത് പാക്ക് ചെയ്ത് വരുന്ന കേക്ക്സ്, അങ്ങനെയൊന്നും അതൊന്നും വാങ്ങിക്കാറില്ല. പൊതുവെ പാക്കേജ്ഡ് ഫുഡ് വളരെയധികം കുറവാണ് വീട്ടിൽ വാങ്ങിക്കുന്നത്.
1: ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു നല്ല

0: ഗസ്റ്റ് റൂം ഇപ്പോൾ ഫേവറേറ്റ് വൺ. പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു. ഗസ്റ്റ് റൂം.
1: ബാക്ക് ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ കൂടെ ഉണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻഫ്ലുവൻസർ.
2: ഇതിപ്പോ നമ്മള് കമ്പനികളുടെ ബ്രാൻഡുകളുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ ബ്രാൻഡുകൾ അല്ലാതെ ലോക്കലി ഈ കുടിൽ വ്യവസായം ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ. ഇപ്പൊ മുറുക്ക്, മിക്സ്ചർ, ചിപ്സ് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അവിടെയും ഈ വില്ലന്മാരൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ചിലപ്പോ അത് ഉണ്ടാക്കുന്നവർക്ക് പോലും അത്
3: അറിയണമെന്നില്ല.
2: അത് നമ്മളോ ഇത് നല്ലതാണ്, ഇത് ഇവിടെ അടുത്തുണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. അത് എത്രത്തോളം ഡേഞ്ചർ ആണ്?
3: അല്ല, ഇതില് ഈ മുറുക്കും ചിപ്സൊക്കെ അതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതില് അഡൾട്രേഷൻ അധികം നടക്കുന്നത് അതിന്റെ ഓയിലാണ്. അത് ഫ്രൈ ചെയ്യുന്ന ഓയിലാണ് അതിന്റെ ഏറ്റവും വലിയ അഡൾട്രേഷൻ നടക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഇതൊക്കെ ചേർത്തിട്ടാണല്ലോ ഈ പക്കോടയും മിക്സും മിക്സർ എല്ലാം ഉണ്ടാക്കുന്നത്. സോ ഇത് ഫ്രൈ ചെയ്യുന്ന ഓയിലാണ് അഡൾട്രേഷൻ നടക്കുന്നത്. ഈവൻ എല്ലാ കൊമേഴ്ഷ്യൽസും പാം ഓയിലാണ് കുക്ക് ചെയ്യുക. പാം ഓയിൽ വൺ ടൈം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമല്ല. വൺ ടൈം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമല്ല. വീണ്ടും വീണ്ടും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാവും. അപ്പൊ അതിനകത്ത് ഫാറ്റ് ഭയങ്കര ഡേഞ്ചർ ആണ്. പിന്നെ ഈ പഴയ ഓയിൽ തന്നെയാണ് പുതിയ ഓയിൽ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പൊ ഈ പുതിയ ഓയിലും കേടാവും. ഇപ്പൊ ഇതാണ് ഇതിനകത്ത് ഡേഞ്ചർ ആയിട്ട് വരുന്നത്. ഈ ചിപ്സിലും പൊക്കോടയിലൊക്കെ ഡേഞ്ചർ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഫ്രൈഡ് ഐറ്റം കൂടുതൽ കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്. അത് ഏത് ഓയിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയില്ല. അത് ഉണ്ടാക്കിയ ആൾക്കേ അറിയുള്ളൂ. ചിലപ്പോൾ ഉണ്ടാക്കിയ ആൾക്കും അറിയില്ല. അവനത് പൊട്ടിച്ച് ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അതിൽ കെയർ കൊടുക്കേണ്ട കാര്യമില്ല. അവന് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഫ്രൈ അവന്റെ കൊമേഴ്ഷ്യൽ അവന്റെ ലാഭം കൂടെ അവൻ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അവൻ ഒരു അതാണ് ഈ കൊമേഴ്ഷ്യൽസ് ചെയ്യുന്ന സമയത്ത് അവൻ ലാഭത്തിന് വേണ്ടി മേ ബി ആ ഓയിലിൽ വേറെ ഏതെങ്കിലും ഓയില് മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഈ അടുത്തൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല, ചിപ്സ് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് പ്ലാസ്റ്റിക് ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഒരു റീസെന്റ് ഒരു ഒന്നൊന്നര വർഷം മുമ്പൊക്കെ പല ചിപ്സ് ഔട്ട്ലെറ്റുകളിൽ, എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, പല ചിപ്സ് ഔട്ട്ലെറ്റുകളിലും വറുക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് യൂസ് ചെയ്യും. പ്ലാസ്റ്റിക് അതിനകത്തിടും, ആ എണ്ണയിലിടും. ആ എണ്ണയിലിട്ട് ചിപ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ചിപ്സുകൾക്ക് ഭയങ്കര ഷൈനിങ് ആയിരിക്കും. കോട്ട് വരും, ഭയങ്കര ഷൈനിങ് ആയിരിക്കും. അത് ഭയങ്കര നമുക്ക് കാണാൻ വളരെയധികം ഭംഗിയായിരിക്കും. അപ്പൊ നമുക്ക് അത് കാണുമ്പോൾ തന്നെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നി വാങ്ങിക്കും. അപ്പൊ അത് കുറെ എണ്ണം പിടിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് അതിനകത്ത് അഡൾട്രേഷൻസ് വരിക. അപ്പൊ നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ പൊതുവേ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മാനുഫാക്ചർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം.
2: അപ്പൊ
3: അല്ലാത്ത പക്ഷം നമുക്ക് അറിയില്ല.
2: ഈ പല വൻകിട ഫുഡ് പ്രൊഡക്ട്സും കൂൾ ഡ്രിങ്ക്സും ഒക്കെ ഇന്ത്യയിലെ രുചി ആയിരിക്കില്ല, മറ്റ് വിദേശ രാജ്യങ്ങളിൽ വേറെ രുചി ആയിരിക്കും. ഇപ്പൊ പല സജിന്റെ വീഡിയോസിലും പറയാറുണ്ട് ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ പുറത്ത് ഇങ്ങനെ ഒന്നും പാടില്ല, അവിടെ കർശനമായ നിർദ്ദേശമുണ്ട്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫുഡ് പ്രൊഡക്റ്റ് എന്ന് പലതിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എന്ത് മാങ്ങാം അല്ലേ, ഇത്രയധികം കോടിക്കണക്കിന് ജനങ്ങൾ ഉള്ളത് കൊണ്ടാണോ, ഇത്രയധികം കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ ആവുന്നത്?
3: അതല്ല, അത് ഓരോ രാജ്യത്തെ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇപ്പൊ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയുന്നതാണ്, സോഫ്റ്റ് ഡ്രിങ്ക്സിൽ എല്ലാ രാജ്യങ്ങളിലും ഓരോ കോഡക്സ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ കോഡക്സ് സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനകത്ത് പോവുക. അപ്പോൾ ഒരു രാജ്യത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് ചിലപ്പോൾ ഇന്ത്യയിൽ ചേർക്കണം എന്ന് ഇല്ല, നിർബന്ധമില്ല. ഇവിടുത്തെ കോഡക്സ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിർബന്ധമില്ല. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസിൻ്റെ ഡിഫറൻസിൽ ടേസ്റ്റിൽ ഡിഫറൻറ്റ് വരാം. അങ്ങനെ വരാം വിദേശത്തുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും നമ്മുടെ ഇന്ത്യയിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും വ്യത്യാസങ്ങൾ വരാം. പിന്നെ അതിനകത്ത് വരാനുള്ളത്, നമ്മുടെ ഇന്ത്യയിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് അത് മാനുഫാക്ചർ ചെയ്ത് അത് ട്രാവൽ ചെയ്ത് ഒരു കടയിലെത്തി നമ്മുടെ കയ്യിലെത്തുമ്പോൾ ഈ നാല് പ്രോസസ്സിലൂടെയാണ് നമ്മുടെ കയ്യിലെത്തുന്നത്. ഇതിനകത്ത് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിന് ഒരേ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിയമമാണ്.
2: ഓക്കെ
3: ഓക്കെ, മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവർ ഒരു ഇത്ര ഡിഗ്രിയിലായിരിക്കും കൂളിലായിരിക്കും അത് മാനുഫാക്ചർ ചെയ്യുക. അത് കഴിഞ്ഞ് അത് സ്റ്റോക്കിസിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ടെമ്പറേച്ചർ ആവില്ല. അതൊരു ഹോൾസെയിലറിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ടെമ്പറേച്ചർ ആവില്ല. ഇത് നേരെ കടയിലേക്ക് എത്തും. ഇന്ന് പല കടകളിലും സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കടകളിൽ കെട്ടിത്തൂക്കി പുറത്തിട്ടിട്ടുണ്ടാവും, പല കൗണ്ടറുകളിലും ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒരിക്കലും ഓപ്പൺ ആയിട്ട് വെക്കാൻ പാടില്ല. അതിനൊരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് അത് കൂൾ പ്ലേസ് തന്നെയായിരിക്കണം വെക്കേണ്ടത്. പക്ഷെ ഇന്ന് നമ്മുടെ എല്ലാ ഇന്ത്യയിലെ എല്ലാ കടകളിലും ഇത് ഓപ്പൺ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് അൾട്രാ വയലറ്റ് ആയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ടോക്സിക് കണ്ടന്റ് കൂടും. ഈ സാധനം നോർമലായിട്ട് കഴിക്കുന്നത് തന്നെ അപകടമാണ്. ഇതും കൂടെ ആവുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? മാത്രമല്ല ഈ പറയുന്ന സൂര്യപ്രകാശം അതിൽ തട്ടുമ്പോൾ ഈ ഇതിന്റെ കണ്ടെയ്നേഴ്സ്, ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത് വൺ ടൈം യൂസിന്റെ കണ്ടെയ്നേഴ്സ് ആണ്. അത് വളരെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കണ്ടെയ്നേഴ്സ് ആണ് ഈ പാക്കറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ വരുന്ന എല്ലാ ബോട്ടിൽസും. ഇത് എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായാൽ ഇത് ആ ലിക്വിഡിലേക്ക് വരും, ആ സോഫ്റ്റ് ഡ്രിങ്ക്സിലേക്ക് കലരും. കലർന്നു കഴിഞ്ഞാൽ അതിന്റെ ടെക്സ്ചർ മാറും, ടേസ്റ്റ് മാറും, എല്ലാം മാറും. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും പലപ്പോഴും ഇന്ത്യയിൽ കുടിക്കുന്ന ഡ്രിങ്കും പുറത്ത് കുടിക്കുന്ന ഡ്രിങ്കും ടേസ്റ്റ് ഡിഫറെന്റ് തോന്നാനുള്ള രണ്ട് കാരണങ്ങൾ. അത് ഈവൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രമല്ല, വെള്ളം പോലും നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ
2: സൂക്ഷിക്കാൻ
3: പാടില്ല. കൂൾ ടെമ്പറേച്ചറിൽ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നോർമൽ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാം, പക്ഷെ ഒരിക്കലും സൂര്യപ്രകാശം വെയിലത്ത് കൊള്ളുന്ന ഭാഗത്ത് ഇത് ഒരിക്കലും സൂക്ഷിക്കരുത്. പക്ഷെ ഇന്ന് നമ്മുടെ അവിടെ ട്രാവൽ ചെയ്യുന്ന, നിങ്ങൾ ഇതൊക്കെ ട്രാവൽ ചെയ്ത് കൊണ്ടുപോകുന്ന ട്രാവലേഴ്സ് പോലും ഓപ്പൺ വെഹിക്കിളിലാണ് ഈ സാധനം കൊണ്ടുപോകുക.
2: അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അറിയില്ല.
3: അറിയില്ല
2: അല്ലേ?
3: സി, ആ നിയമം ഉണ്ട് ഇവിടെ, അത് ഓപ്പൺ വെഹിക്കിളിൽ കൊണ്ടുപോകാൻ പാടില്ല, അത് കവർഡ് കവേർഡ് വെഹിക്കിളിലാണ് കൊണ്ടുപോകാൻ പാടുള്ളൂ. സുനിൽ ബ്രോ വിദേശത്ത് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടെങ്കിൽ, അവിടെ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഒരൊറ്റ പ്രൊഡക്റ്റ് പോലും അവർ ഓപ്പൺ വെഹിക്കിളിൽ കൊണ്ടുപോകില്ല. സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അവർ കവേർഡ് വെഹിക്കിളിലേ
2: കൊണ്ടുപോകുള്ളൂ. എത്രത്തോളം അപകടകരമായിട്ടുള്ള പൈസ കൊടുത്ത്,
3: അയ്യോ വലിയ അപകടമാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് കാരണം നമ്മളെ നോർമലൈസ് ചെയ്യും, ഇതൊന്നും കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമല്ല എന്ന് നോർമലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം. ഇത് നമ്മൾ തിരിച്ചറിയണം. ഈവൻ വെള്ളം പോലും നമുക്ക് പ്രശ്നം തന്നെയാവും.
2: പ്രശ്നം തന്നെയാണ്.
1: ഗസ്റ്റ് റൂമിൽ നമുക്ക് ഇനി ഒരു നല്ല പാട്ട് കേട്ടാല്.

0: പ്രതിഭകളിവിടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂമാണ് സുനിലിനൊപ്പം ഇങ്ങനെ അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻഫ്ലുവൻസർ സജൻ സുരേന്ദ്ര.
2: ഇപ്പോ ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ട് ശേഷമായിരിക്കും നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. അങ്ങനെ അതിനുശേഷം ചിന്തിച്ചത് കൊണ്ടാണ് സജൻ ഇപ്പോ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ ഹെൽത്തിന് എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ അസുഖം വന്ന് വീണ് കിടക്കുമ്പോഴൊക്കെയാണ്.
3: അതെ.
2: അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയൂ, ആ ഒരു ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ്. നമ്മള് ഈ ഭക്ഷണം പോകും ഇതൊക്കെ അങ്ങനെയൊക്കെ ആളുകൾ അങ്ങനെ പലതും പറയും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ആവശ്യം നമുക്ക് കഴിക്കാം, ഒറ്റ ജീവിതമേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ എന്താണ് പറയാൻ?
3: അല്ല, ഇത് നമ്മള് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് ഒന്നും കിട്ടില്ല. ഇപ്പൊ നമ്മൾ ഇത് കഴിച്ചുകൊണ്ട് എന്താ പ്രശ്നം? പലരും പറയാറുണ്ട്, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കുറെ കഴിച്ചിട്ടുണ്ട്, എനിക്കിതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ല കിട്ടുക, നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ ഒരിക്കലും 10 വർഷത്തേക്ക് മാത്രമേ ജീവിക്കുള്ളൂ നമുക്കൊരിക്കലും പറയാൻ
2: പറ്റില്ലല്ലോ.
3: അപ്പോൾ നമ്മുടെ ഉള്ളിടത്തോളം കാലം നമ്മൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്ന ഈ പ്രൊഡക്റ്റുകൾ ഞാൻ പണ്ട് കുറെ കൺസ്യൂം ചെയ്തിട്ടുണ്ട്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളോട്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു ആളുണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിൽ, ബാലൻ എന്നാണ് ആളുടെ പേര്. അയാൾ അന്ന് മുതൽ ഇന്ന് റീസെന്റ്ലി വരെ ഡെയിലി വെള്ളം ഒടിക്കുന്ന
2: ആളാണ്.
3: ഡെയിലി അയാൾ വെള്ളം ഒടിക്കുന്നു, ഞാൻ വെള്ളം ഒടിക്കാതെ അയാൾ കണ്ടിട്ടില്ല. ഓക്കെ, അദ്ദേഹത്തിന് ഇപ്പൊ ഒരു പ്രശ്നമില്ല എന്ന് കരുതി ആൽക്കഹോള് നല്ലതാണെന്ന് പറയാൻ പറ്റുമോ?
2: ഒരിക്കലും.
3: ഇതുപോലെ തന്നെയാണ് അത് ഓരോരുത്തരുടെ ബോഡിയുടെ, ആ ഇത് ചിലപ്പോൾ ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുണ്ടാവാം, അപ്പൊ അവനെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അവനെ എഫക്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ പെട്ടെന്ന് ഒരു കുട്ടിക്ക് അത് എഫക്ട് ചെയ്യാം, ഫുഡ് പോയ്സൺ എഫക്ട് ചെയ്യാം. അത് ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ചിട്ടാണ്. അപ്പൊ ഇന്ന് നമുക്കൊന്നും ആയിട്ടില്ല എന്ന് കരുതി നാളെ ഒന്നും ആവില്ല എന്ന് തന്നെ അർത്ഥമില്ല,
2: ഒരിക്കലും പറയാം.
3: അതെ, അപ്പൊ തീർച്ചയായിട്ടും അത് നാളെ നമുക്കുണ്ടാവും, അത് നമ്മൾ തിരിച്ചറിയാം.
2: എന്തായാലും അഭിനന്ദനങ്ങൾ ആശംസകളൊക്കെ ഞാൻ അറിയിക്കുകയാണ്.
3: താങ്ക് യു.
2: കാരണം ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് വളരെ റയർ ആയിരിക്കും. ആളുകൾ സ്വന്തം ലാഭത്തിന് വേണ്ടി സ്വന്തം നേട്ടത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് ഭീഷണികളൊക്കെ നേരിട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതിന് ഹാറ്റ്സ് ഓഫ്. ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ച് പറയാം?
3: ഭാവി ഇനി നമ്മളെ പരിപാടി ശരിക്കും കുട്ടികൾ കുറെ സ്കൂൾസിലൊക്കെ നമുക്ക് ഈ അവയർനെസ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് കുറെ സ്കൂൾസിൽ നമ്മൾ ഇപ്പം തന്നെ ഓൾറെഡി സമീപിച്ചിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലുടനീളം എല്ലാ സ്കൂൾസിലും കുട്ടികളെയും പാരൻസിനെയും ഉൾപ്പെടുത്തിയിട്ട് അവയർനെസ് ക്ലാസ് നമുക്ക് കണ്ടക്ട് ചെയ്യണമെന്നുണ്ട്. കൂടുതൽ ബോധവൽക്കരണങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട്. ഇപ്പോൾ വീഡിയോ നമ്മൾ ആഴ്ചയിൽ 2-3 എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്, കാരണം ഇതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ അതിന് തന്നെ നമുക്കൊരു ടൈം
2: എടുക്കുന്നുണ്ട്.
3: അപ്പോൾ ഡെയിലി വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഒരു നമുക്കൊരു ടീമായി അല്ലെങ്കിൽ എല്ലാം ഓരോന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റും, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ
2: പറ്റും.
3: അപ്പൊ അതൊക്കെ നമ്മളിപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈവൻ നമ്മള് ക്യാമറ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അതെ അതെ. അപ്പൊ അതിനൊക്കെ ഓരോ ആൾക്കാരെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ എടുത്ത് പോവുക എന്നുള്ളൊരു ആ ഒരു ഫോർമാറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സബ്ജക്ട് ചെയ്യാൻ പറ്റും, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്.
2: ഓക്കെ, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ, സാധ്യതകൾ ഉണ്ടാവട്ടെ.
3: മാത്രമല്ല നമ്മുടെ സിസ്റ്റത്തെ ഒന്ന് ഒന്ന് പൊക്കി കൊണ്ടുവരണം. ആക്ച്വലി
2: തട്ടി ഉണർത്തണം
3: ശരിക്കും. നമ്മളത് ലീഗലായിട്ട് തന്നെ, അതായത് ജനാധിപത്യ ജീവികളാണല്ലോ നമ്മൾ. അപ്പം മെയില് അയച്ച് പരാതികൾ കൊടുത്ത് അതെല്ലാം ഫോളോ അപ്പ് ചെയ്ത് അതും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. അതും കൊണ്ടുപോകാൻ സാധിക്കട്ടെ.
2: ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
3: താങ്ക് യു
2: സോ മച്ച് സജൻ, ഒരുപാട് സന്തോഷം. പലതും പുതിയ കാര്യങ്ങളായിരുന്നു എനിക്കും, കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടെ നേരുന്നു.
3: താങ്ക് യു
2: സോ മച്ച്.
3: താങ്ക് യു.
2: ഗസ്റ്റ് റൂമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സജിൻ സുരേന്ദ്രൻ ആയിരുന്നു ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ഉണ്ടായിരുന്നത്. വീണ്ടും ഇതുപോലുള്ള അതിഥികളുമായി ഒന്നിക്കാം. അതുവരേക്കും ഇറ്റ്സ് മീ സുനിൽ സൈനിങ് ഓഫ്.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
5: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
5: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
4: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
7: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ബാക്കൻ വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഹലോ നാത്തൂനെ,
2: എന്തോ

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
3: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം August 22 to 28 സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 couples നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: ശേഷി ഊരാ അങ്ങോട്ട് പൊയ്ക്കോളൂ. വിളിച്ചോടെ
1: രാമൻ ജോത്സ്യനെ കാണാൻ എപ്പോഴും കരുതി. ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്നു.
2: പൂജ മുടങ്ങിയല്ലോ.
3: അഹല്യ FM 90.4 പാലക്കാടിന്റെ നെഞ്ചും കൂടിക്കാളും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പ്രദേശത്താൽ ആർപ്പുവിളികൾ മുഴക്കി. ചുണ്ടന്മാർ പ്രാഥമിക തലത്തിൽ മുതൽ തീ പാർന്ന പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടും മുഴക്കി വള്ളംകളി പ്രേമികൾ തുളച്ചിൽക്കാർക്ക് കരുത്തു പകർന്നു. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷിംഗ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും യു വി സി കനേരിയുടെ വിയപുരവും കൊല്ലം അരോമ ബോട്ട് ക്ലബിന്റെ അരോമയും പുന്നമട പി വി സിയും എൻ സി എഫ് സി ബോട്ട് ക്ലബും തുടങ്ങിയ നടുഭാഗവും തീ പാർന്ന പോരാട്ടത്തിലൂടെയാണ് ഫൈനലിലെത്തിയത്. ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലും കടുത്ത മത്സരമാണ് ഉണ്ടായത്.
1: രാജ്യത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പ്രധാന വള്ളംകളിയാണ് നെഹ്റു ട്രോഫിയെന്ന് മുഖ്യമന്ത്രി വി വി സതീശൻ പറഞ്ഞു. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ മത്സരം മലയാളികൾ കൊത്തിച്ചുകൂടാനുള്ള വലിയൊരു അവസരമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കർണാടകയും കേരളവും സഹോദര സംസ്ഥാനങ്ങളാണെന്നും മഹത്തായയും ജനമേളയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ചടങ്ങിൽ മുഖ്യ അതിഥിയായ കർണാടക മുഖ്യമന്ത്രി വി കെ ശിവകുമാർ പറഞ്ഞു. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30nd ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന്റെ മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അനന്തര സർക്കാർ കമ്മീഷന്റെ 27th യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവോവുമായി ഡോക്ടർ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യഘട്ടമായി എല്ലാ ജില്ലകളിലും ഓരോ ആശുപത്രിയിൽ സേവനം ആരംഭിക്കും. ശേഷം ഘട്ടംഘട്ടമായി വ്യാപിപ്പിക്കും. ഇതോടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ നിരക്ക് നിയന്ത്രിക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന കേരള പോലീസ് ബാറ്റ് യൂണിറ്റിലേക്ക് നിയമനം ലഭിച്ച ആദ്യ ബാച്ചിലെ 126 പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പേരുക്കട എസ് സി പി പരേഡ് ഗ്രൌണ്ടിൽ നടന്നു. പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. കേരള പോലീസിന് ഇത് ചരിത്രപരവും അഭിമാനകരവുമായ മുഹൂർത്തമാണെന്നും സമൂഹത്തോട് എപ്പോഴും മാന്യമായും സഹാനുഭൂതിയോടെയും പെരുമാറുക എന്നത് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്റെയും കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലത്തെ വിലക്കയറ്റവും സാധനങ്ങളുടെ ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണ സമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിപണിയേക്കാൾ 30% വരെ വിലക്കുറവിൽ ഈ ചന്തകളിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് കൃഷിമന്ത്രി ടി സതീഖ് അറിയിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും തിരുവനന്തപുരം കുടപ്പനക്കുന്ന് കൃഷിഭവനിൽ മന്ത്രി നിർവഹിച്ചു. ഹോർട്ടികോർപ്പ് വഴി കർഷകർക്ക് നൽകാനുണ്ടായിരുന്ന 2.73 കോടി രൂപയുടെ കുടിശ്ശിക വിതരണം ആരംഭിച്ചതായും ബി എഫ് പി സി കെ വഴിയുള്ള കുടിശ്ശിക ഈ മാസത്തിനകം കൊടുത്തു തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി വി സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340 കലാപരിപാടികളാണ് അരങ്ങേറുക. 3000 കലാകാരന്മാർ ആരെങ്കിലും അണിയറയിലുമായി എത്തും. സംസ്ഥാന ഓണാഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടി കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിന് ശേഷം നാളെ കനകക്കുന്നിൽ സമാപിക്കും. വൈകുന്നേരം 6 മണിയോടെ മന്ത്രി പി സി വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടർന്നു. തുടർന്ന് നഗരത്തിലെ വൈദ്യുതാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കാവ്യാർ മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള പ്രധാന വീഥികളും സർക്കാർ മന്ദിരങ്ങളും ദീപപ്രഭയിൽ അലങ്കൃതമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഇടുക്കി 3 മാട്ടുപെട്ടി ഡാമിൽ മാസങ്ങളായി നിർത്തിവച്ചിരുന്ന ബോട്ടിംഗ് വീണ്ടും ആരംഭിച്ചു. വെള്ളമില്ലാതെ നിലച്ച ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ ഓണാഘോഷത്തിന് 3 എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മാട്ടുപെട്ടിയുടെ കാഴ്ചകൾ ഇനി വെള്ളത്തിലൂടെയും ആസ്വദിക്കാം. 3 എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് മാട്ടുപെട്ടി ഡാമും ഇവിടുത്തെ ബോട്ടിംഗ് സൗകര്യങ്ങളും. ശാന്തമായ ജലാശയത്തിലൂടെയുള്ള ബോട്ട് യാത്രയിലെ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളുടെ മനോഹര കാഴ്ചകളും ആസ്വദിക്കാം. ബോട്ടിംഗ് വീണ്ടും തുടങ്ങിയതോടെ മാട്ടുപെട്ടിയിൽ സഞ്ചാരികളുടെ തിരക്കിലും ആവേശത്തിലും വീണ്ടും ചൂടേറി. നാളുകളായി കാത്തിരുന്ന ബോട്ടിംഗ് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് സഞ്ചാരികളും. മാട്ടുപെട്ടിയുടെ വിനോദസഞ്ചാര ഭൂവളത്തിൽ വീണ്ടും ബോട്ടിംഗ് സജീവമാകുമ്പോൾ സഞ്ചാരികൾക്കും ഇനി യാത്രയുടെ ആസ്വാദനം ഇരട്ടിയാകും.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കരയോര തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. FIS ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഓഗസ്റ്റ് 27 സെപ്റ്റംബർ 2 തീയതികളിൽ അവധിയായിരിക്കും. ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ക്ഷീര വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി പട്ടത്തുള്ള ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഓഫീസിൽ ആരംഭിച്ച ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി നിർവഹിച്ചു. പുന്നമടക്കായലിൽ ചരിത്രമെഴുതി അരോമ. 72nd നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകരം കൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലംകൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIS ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
5: പക്ഷേ വിചാരിച്ചൊന്നും റെഡിയായില്ല.
4: മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
5: എന്താ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
6: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ, TNC അപ്ലൈ.
7: 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
9: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
10: അഹല്യ FM 90.4. ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.

കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
4: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് എസ്യുവി.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
0: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
0: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
4: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 to 31 വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മെയിൽ വിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ഈ ഓണത്തിന് സ്വാതോരുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
5: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം August 22-28. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
7: അറിയൊക്കെ വിവേ.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: ജോസ് കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ് കോ ജ്വല്ലേഴ്സ്.
1: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
4: ഓണഷോപ്പിംഗോഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
5: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് ദിവസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
6: എവിടുന്ന് വാങ്ങിക്കണം?
5: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
6: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
5: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: എന്നാ മൈജി തന്നെ പോവാം.
5: മൈ ജിയോണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
8: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
9: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
8: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
9: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
8: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും.
1: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ എസ് യു വി.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൾ.
4: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
0: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
6: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: ഓരോ പാട്ടുകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മൾ പോലും മറന്നുപോയ പല ഓർമ്മകളെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വല്ലാത്ത കഴിവ് പല പാട്ടുകൾക്കും ഉണ്ടല്ലേ. പ്രത്യേകിച്ച് നമ്മൾ പഴയകാല ഗാനങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സംഗീതത്തിന്റെ അനന്ത സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നിട്ട പല സംഗീതജ്ഞരെയും നമ്മൾ ആ നിമിഷത്തിൽ ഓർത്തുപോകും അല്ലെ. അത്തരം ഓർമ്മകളിലൂടെയുള്ള ഒരു ഒഴുക്ക് തന്നെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടുകളും കഥകളും ഒക്കെ നമ്മളോട് പറയാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം, നിങ്ങളുടെ കൂടെ ആർ ജെ ഹീര. ആദ്യത്തെ ഗാനം പൂന്തൈനരുവി എന്ന് പറയുന്ന പാട്ടാണ്. വയലാർ വരികൾ എഴുതി ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്ത് പി സുശീല പാടിയ ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

വർഷങ്ങൾക്ക് മുൻപ് മലയാള സംഗീത ലോകത്തേക്ക് കാലെടുത്തു വെച്ച ഒരു മികച്ച ഗായിക പി ലീല. എന്റെ അമ്മ എപ്പോഴും എനിക്ക് പാടിത്തരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, കണ്ണും പൂട്ടി ഉറങ്ങുക നീ എൻ കണ്ണേ പുന്നാര പൊന്നു മകളെ. അമ്മയ്ക്ക് ഒരുപാട് ഓർമ്മകൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. എന്നാൽ പി ലീല എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം പണ്ടുകാലത്ത് റെക്കോർഡിങ്ങുകൾ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഒരു വെല്ലുവിളിയായിരുന്നു. രാത്രികാലങ്ങളിലാണ് കൂടുതലും റെക്കോർഡ് ചെയ്തിരുന്നത്. മൈക്കിലെത്താത്ത സമയത്ത് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് സ്റ്റൂളിൽ കയറി നിന്ന് പാടിയ ഓർമ്മകൾ വരെ പല ഇന്റർവ്യൂസിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എക്കോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് സ്റ്റുഡിയോ സെറ്റപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മൺകൂടം ഇങ്ങനെ തൂക്കിയിട്ട് പല ഓർമ്മകളും പങ്കുവച്ചിരുന്നു. അപ്പൊ തന്റേതായ ഒരു വ്യക്തിമുദ്ര മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച പി ലീലയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. സ്നേഹസീമ എന്ന സിനിമയിലെ എ എം രാജയും പി ലീലയും ചേർന്ന് പാടിയ കണ്ണും പൂട്ടി ഉറങ്ങുക എന്ന പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ ആർ ജെ ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ദേവരാജൻ മാഷിനും ഒ എൻ വി കുറുപ്പിനും സംഗീതത്തിനോട് മാത്രമായിരുന്നില്ല ഭ്രമം, ഫുട്ബോളിനോടും അത്രയും തന്നെ ഇഷ്ടമുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. പണ്ട് ഒരുമിച്ച് സന്തോഷ് ട്രോഫി കാണാൻ പോവുകയും അങ്ങനെ ഫുട്ബോളിനോടും കളിക്കാരോടൊക്കെയുള്ള സ്നേഹം വളരെയധികം കൂടി നിൽക്കുന്ന ആൾക്കാരും കൂടിയാണ് ഇവരൊക്കെ. അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വികാരങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നത് അവരുടെ പാട്ടുകളിലൂടെ തന്നെയായിരുന്നു. എന്തായാലും ദേവരാജൻ മാഷ് ലിറിക്സ് എഴുതി പി ഭാസ്കരൻ കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ് ഇനി അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യേശുദാസ് പാടിയ എന്റെ സ്വപ്നത്തിൻ എന്ന ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീരാ.

ചില പാട്ടുകൾ സിനിമയിൽ വരാൻ ചിലർ കാരണമായി കാണും അല്ലെ. അങ്ങനെ ഒരു പാട്ടാണ് പ്രിയമാനസം. ചിലമ്പുലി എന്ന സിനിമയിൽ ദക്ഷിണാമൂർത്തി കമ്പോസ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണത്. പക്ഷേ ഈ പാട്ട് സിനിമയിൽ വേണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ക്ലാസിക്കൽ ടച്ചുള്ളൊരു പാട്ടാണ്, ഇത് സിനിമയിൽ വന്നാൽ ശരിയാവില്ല എന്നൊക്കെ പ്രൊഡ്യൂസർ പലതവണ പറഞ്ഞെങ്കിലും ഈ പാട്ട് എങ്ങനെയാണോ അതങ്ങനെ തന്നെ സിനിമയിൽ ഉണ്ടാകണം എന്ന് വാശി പിടിച്ച ഒരാളായിരുന്നു തിക്കുറിശി. അങ്ങനെ അദ്ദേഹത്തിന്റെ വാശിക്കൊടുവിലാണ് പ്രിയമാനസ എന്ന പാട്ട് സിനിമയിൽ വരുന്നത്. യെസ്, ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. പി ലീല പാടിയ ചിലമ്പുലി സിനിമയിലെ പാട്ട് കേട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര.

ഒരാൾ എഴുതിയിരിക്കുന്നത്, എൻ്റെ ഭാര്യയുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് അവൾക്ക് നടക്കാൻ പറ്റാനെന്നുണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ അവളുടെ കൈ പിടിച്ച് നടക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ മൂളിക്കൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതും ഈ പാട്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് ഓർമ്മയിലേക്കാണ് ഓരോ ഗാനങ്ങൾ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. കുപ്പിവള എന്ന സിനിമയിൽ നിന്ന് MS ബാബുരാജ് കമ്പോസ് ചെയ്ത് പി ഭാസ്കരൻ വരികൾ എഴുതിയ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് RJ ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഓരോരുത്തരുടെ ലൈഫിലെ പല ഓർമ്മകളും തിരിച്ചു വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഞാൻ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കൺമണി നീയൻ കരം പിടിച്ചാൽ. അപ്പൊ ചുമ്മാ ഇങ്ങനെ കമന്റ് സെക്ഷനിലൊക്കെ പോയപ്പോഴാണ്

ഓരോ പാട്ടുകാർക്കും അവരാ ഈണം കമ്പോസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന മാനസികാവസ്ഥ വ്യത്യസ്തമാണ്. ദേവരാജൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം രാത്രിയിലായിരിക്കും അദ്ദേഹം ഒരു ട്യൂണിനെ പറ്റി ചിന്തിക്കുന്നത്. ആ ട്യൂണിങ്ങനെ ഒന്ന് രണ്ട് തവണ പാടി നോക്കുന്നു, അതിങ്ങനെ മനസ്സിലിട്ട് രാത്രി കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ട്യൂൺ മനസ്സിലുണ്ട് എങ്കിൽ ശരി, നമുക്ക് ഈ ട്യൂൺ എടുക്കാമെന്ന് പറയും. ഞാൻ കമ്പോസ് ചെയ്ത ട്യൂൺ എനിക്ക് പോലും പിറ്റേ ദിവസം രാവിലെ ഓർമ്മ വരുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ അത് ഓർത്തിരിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. അങ്ങനെ ഒത്തിരി നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ദേവരാജൻ മാഷിന്റെ മറ്റൊരു മനോഹര ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. വയലാർ വരികൾ എഴുതി യേശുദാസ് പാടിയ ചെമ്പരത്തി എന്ന സിനിമയിലെ ചക്രവർത്തിനി കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു പൂരപ്പറമ്പിന്റെ സെറ്റപ്പാണ് എനിക്ക് പാട്ട് കമ്പോസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു അറ്റ്മോസ്ഫിയർ. പറഞ്ഞു വരുന്നത് ബാബുരാജ് എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ്. ആളും ബഹളവും കഥയും കവിതയും ഒരു പൂരപ്പറമ്പിന്റെ ആംബിയൻസിൽ കിട്ടുന്ന ഒരു ഒരു ഒരു ഒരു ഒരു ഓളത്തിൽ പാട്ടുണ്ടാക്കുന്ന ഒരാള്, അങ്ങനെ വേണം ബാബുരാജിനെ പറയാൻ. അപ്പോൾ ബാബുരാജൻ മാഷിന്റെ പല പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ. എന്തായാലും അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നമ്മളിനി അടുത്തായിട്ട് കേൾക്കാൻ പോകുന്നത്. ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി യേശുദാസ് പാടിയ സൃഷ്ടി എന്ന സിനിമയിലെ സൃഷ്ടി തൻ സൗന്ദര്യവും കേട്ടിട്ട് തിരിച്ചു വരാം. അഹല്യാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പലർക്കും പല രീതിയിലാണ് പാട്ടൊഴുകി അവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. കെ രാഘവൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോക്ക് സ്റ്റൈല് അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ആണല്ലേ. ദേവരാജൻ മാഷ് പോലും ഈ പാട്ട് സിനിമയിൽ കേട്ടിട്ട് വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ വിളിക്കുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ പാട്ട്, ഈ ഒരു ഫോക്ക് സ്റ്റൈൽ പാട്ട് കേട്ടിട്ടാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. നീലക്കുയിൽ എന്ന സിനിമയിൽ പി ഭാസ്കരൻ വരികൾ എഴുതി, ജാനമ്മ ഡേവിഡ് എഴുതിയ ഒരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത്രയും നേരം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജിയോണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ. ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
4: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.